ധീമഹി ധിയോ യോ നഃ പ്രചോദയാതേ കയാ ആനശ്ചിത്ര ആഭൂവദൂതീ സദാ വൃധസ്സഖാ കയാ ശചിഷ്ഠ

0: ಶೃಣುಯಾಮ ಶರದ ಶತಂ ಇತಿ ಷಟ್ತ್ರಿಂಶೋಧ್ಯಾಯಃ. ಓಂ
1: ಓಂ ನಮಃ ಶಿವಾಯ. ಯು ಆರ್ ಲಿಸನಿಂಗ್ ಟು ಶೈವಂ ಡಾಟ್ ಆರ್ಗ್ ರೇಡಿಯೋ, ದಿ 24/7 ಸ್ಪಿರಿಚುವಲ್ ಚಾನಲ್ ಫ್ರಮ್ ಶೈವಂ ಡಾಟ್ ಆರ್ಗ್.
2: ഇതിനേക്കാൾ വലിയ സങ്കടം എന്താ വരാൻ? ഇതൊക്കെ പോലെ ഈ പ്രപഞ്ചജീവിതം മതി, ഇത് ധാരാളം മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മതിക്കൊഴുന്ന മതി ചന്ദ്രൻ കൊഴുന്ന ചന്ദ്രകല ചന്ദ്രകലാധരനായ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ ചന്ദ്രകലയെ കിരീടമായി ധരിക്കുന്ന അല്ലയോ രാജാവേ, ഹേ രാജൻ, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ. ഇതെന്തൊരു പ്രയോഗമായിരുന്നു! കവിതയില് കവിതാങ്കന വീണ് കിടക്കുന്ന പ്രയോഗങ്ങളാണ്. അതിന്റെ ഒഴുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ ചന്ദ്രകലാധരനായ ഹേ രാജൻ, പ്രഭു കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുമ്പിലങ്ങയെ മുമ്പിലങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, എന്റെ ബുദ്ധിയാകുന്ന കുടം, മതിക്കുടം. അവിടെ നേരത്തതില് മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മുൻമതിക്കുടം, ആ പ്രയോഗങ്ങളുടെ ചാരുത. നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ് അത്. ഇതിലെ ഭക്തിയുടെയും വേദാന്തത്തിന്റെ അല്ല, സാഹിത്യം സഹിതത്വമാണ്, ജീവപരയോരൈക്യം, സഹൃദയ ഹൃദയാഹ്ലാദമെന്ന് ആനന്ദവർദ്ധനൻ. അതിനൊക്കെ മുമ്പ് തന്നെ ഭാരതീയർ, ആനന്ദവർദ്ധനനും വളരെ മുമ്പ് തന്നെ, സഹിതത്വമാണ് സാഹിത്യമെന്ന്. സഹിതോഭവ ഇതി സാഹിത്യ. സഹിതമായി ഭവിക്കുന്നത് സാഹിത്യം. എന്തിനോടുള്ള സഹിതത്വം? ഈശ്വരനോടുള്ള സഹിതത്വം. അതുകൊണ്ടാണ് ചാരുവായിരുന്നത്. വിഷയങ്ങളോടല്ല, വിഷയത്തിൽ സാഹിത്യമില്ല, ബന്ധമേ ഉള്ളൂ. ആ നിലയിൽ ഗംഭീരമാണ്. പ്രഭോ കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം കുടം കവിഞ്ഞു വായുമാറ് നിറഞ്ഞു വഴിയുമാറ് നിറഞ്ഞ് കവിയുമാർ എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയുമാർ നീ അവിടുന്ന് ചൂടിയാടൂ. എന്റെ ബുദ്ധിയാകുന്ന കലശമെടുത്ത് നീ ഒന്ന് താണ്ഡവമാടൂ. നിന്റെ താണ്ഡവം കഴിയുമ്പോൾ എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയട്ടെ. എന്ന് പ്രാർത്ഥിക്കുക. നല്ലൊരു കൽപ്പനയാണ്. എന്റെ ബുദ്ധി എന്റെ കയ്യിൽ ഇരുന്നിട്ട് കിഞ്ചിജ്ഞനായി ഒരുങ്ങിപ്പോവാണ്. നീ ഒന്നെടുത്ത് ചൂടിയാടിയാൽ എന്റെ ബുദ്ധിയാകുന്ന കലശമേന്തി നീ ഒന്ന് നൃത്തം വെച്ചാൽ അത് കവിഞ്ഞൊഴു. നല്ല, വളരെ സർവത്ര ഭഗവാനുണ്ടായിരുന്നിട്ടും സർവവ്യാപി ആയിട്ടും അറിയാതെ ജഡമയമായി സംസാരബന്ധത്തിൽ അകപ്പെട്ട് സർവത്ര സർവഥ സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് ആയിച്ചു തീർക്കുന്ന ഈ ഉള്ളവനെ ആലോചിച്ചാൽ ഇനി എന്ത് സങ്കടം വരാനുള്ളത്? ഇതിലപ്പുറം ഇനി സങ്കടം വരാനില്ല. ചന്ദ്രകലാധരനായ പ്രഭു മുൻപേ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധി അതാകുന്ന കലശം നിറഞ്ഞൊഴുകുമാർ അവിടുന്ന് കാരുണ്യപൂർവം ധരിച്ച് നൃത്തം ചെയ്യണമേ. ഭക്തി ഭഗവാങ്കൽ സാഹിത്യമാകുന്ന സ്ഥലമാ ശ്ലോകത്തിലുണ്ട്. ശങ്കരൻ പറയും മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവഗിരിയസി. എന്റെ ബുദ്ധിയിൽ അങ്ങ് നൃത്തം ചെയ്യണം എന്ന് പറയുമ്പോൾ, അങ്ങ് താണ്ഡവമാടണം എന്ന് പറയുമ്പോൾ, ആ ബുദ്ധി വഴിഞ്ഞൊഴുകുന്നത് നവരസങ്ങളോടുകൂടി ആ നടൻ നൃത്തം ചെയ്യുമ്പോഴാണ്. ഏത് നടൻ ഭൈരവനും ഭൈരവിയും താന്ത്രിക സങ്കല്പത്തിൽ വലുതാണ്, ഓർമ്മ വരുമെങ്കിൽ ശങ്കരന്റെ സൗന്ദര്യലഹരി ഇത് കാണാം. താണ്ഡവവും ലാസ്യവും അതിലുണ്ടാകുന്ന നവരസങ്ങളും വർണ്ണിതമാണ്. എന്റെ കലശമെടുത്ത് നീ താണ്ഡവമാടുമ്പോൾ ഉണ്ടാകുന്ന, എന്റെ ബുദ്ധിയെ ഭഗവത് അർപ്പിതമാക്കുന്ന, അന്തർമുഖമാക്കി നിന്നെ നിറയ്ക്കുന്ന, ആത്മാനുഭവം നിറയ്ക്കുന്ന സവികൽപ സമാധി അനുഭവം, ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവത് അർപ്പിതമാകുന്ന ഒരവസ്ഥ. സമാധിയുടെ പല അവസ്ഥയുണ്ട്. അതിൽ സവികൽപ്പിതം തന്റെ കൽപ്പനകളെ വിട്ട് ഭഗവത് കൽപ്പിതമാകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം, എല്ലാം അതാണ് എന്നറിയുന്ന അവസ്ഥ. അവിടെ പിന്നെ വേറിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആത്മനിവേദനം കഴിഞ്ഞ് ഉയരുന്ന അവസ്ഥ, ഹേ ഭഗവൻ നീ വിചാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ആത്മനിവേദനത്തില് മനസ്സ് അതിലെ കൽപ്പനകൾ ഇവയൊക്കെ വിട്ട് നിശ്ചയാത്മികയായ ബുദ്ധിയിലൂടെ നീ നിറഞ്ഞു നിൽക്കണം. എന്റെ ബുദ്ധിയാകുന്ന കലശം നീ ചൂടിയാടണം. ആ ചൂടിയാടുക പ്രയോഗവും പ്രാചീനമാണ്, പ്രാക് പ്രയോഗമാണ്. ചൂടിയാടുക എന്ന് പറയുമ്പോ കലശം ചൂടിയാടുന്നത് മറ്റു ബോധമില്ലാതെ ഏകബോധത്തിൽ മാത്രമാണ്. കലശത്തിൽ ബോധമുണ്ടായാൽ ചൂടിയാടാനാവില്ല. മനസ്സിലായില്ല, അത് പിടിയിട്ടില്ല. കലശവും തല ചൂടി ആടിയിട്ടുണ്ടോ? ഇല്ല. ആടുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. കണ്ടിട്ടുണ്ട്. നമ്മൾ ചൂടിയാടിയാൽ കലശത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, അതൊന്നറിയില്ല. അവനാടുമ്പോ കലശത്തെ കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല. അവൻ ഭക്തിയുടെ ഒരു അക്ഷാംശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കലശം അവിടെ ഇരുന്നോളൂ. ഞാൻ രാവിലെ പറഞ്ഞപ്പോ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്, നിങ്ങളത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. സ്വാമി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. സ്വാമിമാരോട് അങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ്. ലൗകിക കർമ്മങ്ങളിൽ ആലോചന വേണ്ടെന്നാണ് സ്വാമി പറഞ്ഞത്. അത് ശരിയാകുമെന്നില്ല, നമുക്കറിയാം അല്ലേ? അങ്ങനല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞേ? അവിടെ ആ കത്തരയിലിരുന്ന് ശരിയല്ല വരുന്ന കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് അതിന്റെ ഉദാഹരണം. അവനത് ചൂടിയാടുമ്പോൾ അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവൻ ആലോചന ഇല്ലെങ്കിൽ ആ കലശം അനങ്ങില്ല. അവൻ എങ്ങനെയൊക്കെ ചാടുന്നോ അതുപോലൊക്കെ കലശം. അതിലെ രസകരമായ വസ്തുത, അവനൊന്ന് ചാടിയിട്ട് നിന്നാൽ ആ കലശം അവന്റെ വേഗതയിൽ മുകളിലോട്ട് പോയി കൃത്യമായി അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായില്ല? ആ കലശത്തിൽ അവന്റെ മനസ്സ് എന്നാൽ അത് നേരെ തലേവന്ന് തട്ടും മറിയും എല്ലാം താഴെ പോകും. കലശം കരകോക്കി ആടുന്നവരെ കണ്ടിട്ടില്ല? അവർ രണ്ട് കലശം തമ്മാനാടും, ഒരു കലശം തലയിലുണ്ടാവും നിലത്തൂടെ എഴയും. കമന്ന് പൈസ എടുക്കും, വാവുണ്ട്, ശരിയല്ല, കണ്ടിട്ടില്ല? അവർ കമന്ന് പൈസ എടുക്കുമ്പം കലശത്തെ പിടിക്കുന്നില്ല, കലശം അവരുടെ തലയിൽ കൂടെ നിരങ്ങി പുറകിലേക്ക് പോകും. കണ്ടിട്ടില്ല? നിങ്ങളിരുന്ന് വളരെ വിഷമിക്കും, കൈയടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഈ കലശം തന്നെ തന്നെ നടന്ന് പുറകോട്ട് പോവുക. അവര് പൈസ കടിച്ചെടുത്ത് എഴുന്നേറ്റ് വരുമ്പോ കലശം നടന്ന് മുമ്പിലോട്ട് വരും. ഇങ്ങനൊന്നും കണ്ടിട്ടില്ല? ഇവിടെയൊക്കെ ഉണ്ട് ഈ കരകാട്ടം എന്ന് പറയും. തമിഴ്നാട്ടിൽ നിന്ന് ചില പെൺകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല? എവിടെയുണ്ട്? കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അവരാടുന്നത്? അത് പിന്നെ അവര് സൈക്കിളിലെങ്കിലും ശ്രദ്ധ, ഇതവല്ല, ഇതവരാ ഭഗവാനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ശ്രദ്ധിച്ചാ പറഞ്ഞു. അപ്പൊ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരിടത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളവനായി ജീവിതത്തിൽ വിജയിക്കുന്ന മുഴുവൻ എന്റെ കലശം നീ ചൂടിയാടിയാൽ നീയാണ് ആടുന്നത്, ഞാനാണ് ആടുന്നതെന്ന് ഓർത്താൽ എന്റെ മിടുക്കത്രയ്ക്ക് കേമോ അല്ല, താഴെ പോകും. ഞാനാണ് പറയാൻ പോകുന്നത്, ഞാനാണ് കേൾക്കാൻ പോകുന്നത്, ഞാനാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിലെല്ലാം കിഞ്ചിജ്ഞനെ ഏൽപ്പിച്ചാൽ എല്ലാം കൂടി. കാരണം അവൻ കിഞ്ചിജ്ഞനാണ്. അതുകൊണ്ട് എന്റെ ബുദ്ധിയാകുന്ന കുടം, മന്മതിക്കുടം, നീ ചൂടിയാട്, ഞാനല്ല ആടുന്നത്, നീ ആണ് ആടുന്നത്. നീ ആടിയാൽ ഞാൻ ആനന്ദിക്കും. ഞാനിതുവരെ ആടിയതാണ് ഈ ജഗത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത്രയും. ഇതാരാ ചെയ്തേ? ഞാനാ ചെയ്തേ ദുഃഖം.

0: അറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല വിഭവമാണ് പത്ത്.
1: അടിച്ചു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നമിച്ചിടും നമ ശിവായ നായക നമോ നമ.
0: നിങ്ങളുടെ പുസ്തകത്തിൽ വിളങ്ങി എന്നെ എന്നത് മാറ്റിട്ട് വിഴുങ്ങി എന്നെ, വിഴുങ്ങി എന്നെ അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുന്നതും കേട്ടത് ചിലരുന്നത്. വിഴുങ്ങി എന്നെ അത് നടിച്ചിടും തന്നെ. മറ്റത് വിഴുങ്ങി, വിളങ്ങി എന്നുള്ളത് മാറ്റി വിഴുങ്ങി, അത്രേ ഉള്ളൂ.
1: അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നു അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നടിച്ചിടും നമ ശിവായ നായക നമോ നമ.
0: നല്ല ഭക്തിയോടെ ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലിയാൽ ആ നമശിവായ എന്ന പഞ്ചാക്ഷരം, വൈദികമായ പഞ്ചാക്ഷരം, വൈദിക മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ്. വൈദിക മന്ത്രങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ജപിക്കുന്ന പല മന്ത്രങ്ങളും വൈദികമല്ല, അവൈദികമാണ്. ഗായത്രി വൈദികമാണ്, നമശിവായ വൈദികമാണ്. ആ പഞ്ചാക്ഷര മന്ത്രം, അതാ അക്ഷരങ്ങളെ യോജിപ്പിച്ച് എടുത്ത് നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ. നടിച്ചിടും നമശിവായ നായക നമോ നമ എന്ന് ഭക്തി പാരവശ്യത്തോടെ ചൊല്ലുമ്പോ നിങ്ങളുടെ തന്തുക്കളിൽ ഒരു പരിണാമം സംഭവിക്കും. അങ്ങനെയാണ് അതിന്റെ യോജി. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്ത്രാകർമ്മങ്ങളുടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ശൈവ തന്ത്രാകമ പ്രധാനങ്ങളായ സ്വരവിന്യാസങ്ങൾ ഇതിൽ നിഹിതമാണ്. കേരളം അപൂർവമായി ദർശിച്ചിട്ടുള്ള അനുഭൂതി സമ്പന്നന്മാർക്ക് അതിലൊരാളാണ് നാരായണൻ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന, കാരണം അനുഭൂതിയുടെ ലോകങ്ങൾ, വാക്കിന്റെ ലോകങ്ങൾ വേറെ, ആനുഭൗതിക പ്രപഞ്ചം എന്നൊന്നുണ്ട്. അത് യുക്തിയുടെ ലോകമല്ല, അതൊരു വൈകാരികതയുടെ ലോകമാണ്. പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ, സ്ത്രീയോ പുരുഷനോ, എല്ലാ വേദനകളോടും കൂടി തന്റെ പെറ്റ മാതാവിന്റെ മടിയിൽ വന്നൊന്ന് കിടക്കുമ്പോൾ ആ വിരലുകൾ അവന്റെ തലമുടിക്കിടയിലൂടെ തഴുകി അവൻ പോയ ലോകങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ അവൻ പറയാനൊരുങ്ങിയാൽ തന്നെ അവനെ ഏതോ അജ്ഞേയമായ ഒരു ശൈശവത്തിലേക്ക് നിഷ്കളങ്കമായി കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പുന്ന കാമനയുടെ ഒരു ലോകവും തുറന്നു വയ്ക്കാത്ത

0: കുറ്റപ്പെടുത്തലുകളുടെ ഒരു വാക്കുമില്ലാത്ത ഒരു മടിത്തട്ട്, സർവസ്നേഹത്തിന്റെയും ഒരു മടിത്തട്ട്. നിങ്ങൾ അല്പനേരം ഒന്ന് സങ്കൽപ്പിച്ചാൽ അത് വിചാരത്തിന്റെ ലോകമല്ല, ഒരു വികാരത്തിന്റെ ലോകമാണെന്ന് മനസ്സിലാക്കും. അവിടെ നിങ്ങളുടെ വൈകാരിക തന്തുക്കൾ അത്രയും, ഇമോഷൻസ് ഏതോ അവാച്യമായ അനുഭൂതിയെ പുലുകാതിരിക്കില്ല. ബ്രഹ്മ കൈത്തലം കൊണ്ട് സമ്മാനിപ്പിച്ച അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ പറയാൻ ഒരുങ്ങിയാൽ പോലും അവൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം അവർക്ക് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളൊന്നും സങ്കല്പത്തിലില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രായമായവരുടെ കുട്ടിക്കാലം ഓർത്താൽ മതി. ഏത് കുഴപ്പം പിടിച്ച കേസ് കെട്ടുമായി എത്തിയാലും ഒരു 10 മിനിറ്റ് ആ മടിത്തട്ടിൽ കിടക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന പോലും തോന്നും. ശരിയല്ല, ഓർമ്മയില്ല. പ്രായമായവർക്കും ഓർമ്മയില്ല ഇങ്ങനെ കിടന്നിട്ടുള്ളത്. ഇല്ല, ഉണ്ട്. നിങ്ങൾ പഠിക്കാനോ ബുദ്ധി വികസിക്കാനോ ഒക്കെ വേണ്ടിയുള്ള പുസ്തകമൊക്കെ തുറന്നു വെച്ച് വിളക്കുമൊക്കെ കത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ആ അമ്മ വന്ന് പതുക്കെ അത് ഊതിക്കെടുത്തു മതി, കിടന്നുറങ്ങും.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫിഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ ശിവതത്വം. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ദക്ഷിണായിട്ട് എന്തുകൊണ്ട് വള്ളി കൊടുക്കാൻ പാടില്ല? ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ തുടങ്ങി. ആ തുടങ്ങുന്ന സമയത്ത് ദേവന്മാര് തങ്ങളുടെ കൈവശമുള്ള വസ്തുവകകളെല്ലാം അഗ്നി ദേവനെ ഏൽപ്പിച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം വേണ്ട രീതിയിൽ മടക്കിത്തരണം, തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അഗ്നിദേവനെ ഏൽപ്പിച്ചതിന് ശേഷം ദേവന്മാർ യുദ്ധത്തിന് പോയി തിരിച്ചു വരാൻ താമസിച്ചു. അഗ്നിദേവൻ ഈ ദ്രവ്യത്തിലെല്ലാം നോക്കിയിരുന്നപ്പോൾ അഗ്നിദേവൻ ഇതിൽ ലോഭം ഉണ്ടായി. ഇതെല്ലാം കൈവശമാക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. എന്തായാലും ഇനി അവർ വന്നാലും വന്നില്ലെങ്കിലും ശരി എന്ന് തീരുമാനിച്ചുകൊണ്ട് അഗ്നിദേവൻ ഈ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു, പുഴയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനില്ല, തങ്ങളുടെ വസ്തുവകകളും കാണാനില്ല. അങ്ങനെ അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാര് പോയി. അങ്ങനെ പോയി അവസാനം കണ്ട് പിടിച്ച് അഗ്നിദേവനെ അവർ കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീരുരുണ്ടുരുണ്ട് വീണതാണ്, വെള്ളിയായി തീർന്നതാണ്. ഈ ഭൂമിയിൽ കാണുന്ന വെള്ളിയല്ല, അഗ്നിദേവന്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ? കണ്ണുനീർ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനൻ സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണോ, യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്. അത് അരുതും എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ നിന്ദിക്കുകയാണ്, വലിയ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലടത്ത് അർത്ഥവാദ വാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജത ദാനം എന്ന് പറയുന്ന നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സുഅരോധിയതെന്ന് പറയുന്ന ഈ വാക്യം. ഇപ്പൊ ബർഹിഷി രജതം നദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വഅരോധി എന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണ്, അത് അർത്ഥവത്താണ്. വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കും, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവമീമാംസയുടെ അഭിപ്രായം. അതാണ് നമ്മൾ പറയുന്നത് അതേവസോ അരോധീ ഇത്യവമാദീന. ഈ വാക്യങ്ങളും ആനർത്ഥക്യം മാഭൂത് ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി ഒരു ഭാഗം. അതുകൊണ്ട് പൂർവമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വ വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്ന് വെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതി സ്ഥാപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം. അതുകൊണ്ട് വിധിയെ വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, വിധിവാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിന് അർത്ഥമുണ്ടാകും. സ്വതന്ത്രമായ അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല. സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാൻ ഒക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംശ വിഷയത്വ ഇത്യാദീനാം ക്രിയാ തത്സാധന അഭിതായിത്വേന കർമ്മ സ്വഭാവിത്വം ഉക്തം. അതുപോലെ തന്നെ വിഷയത്വ പദാർത്ഥ ശാഖ ക്ലാസ് അതിന്റെ ശാഖയെ കയ്യിലെടുത്തു വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് വിഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇത്യവമാദീനാം ഈ മന്ത്രങ്ങളെല്ലാം എന്താണ് ക്രിയാ സാധന അഭിധായിത്വേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം ദ്രവ്യം, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം ദധി തൈര്, ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. യൂപം കുറ്റി പശുവിനെ കിട്ടുന്നതിന്, അതായത് ആടിനെ കിട്ടുന്നതിന്, ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിത്വേന ഇതിനെയെല്ലാം പറയുന്നു, അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ഒരു നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്, ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ക്വചിതവി വേദവാക്യാന വിധി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദുഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്, വേദാന്ത വാക്യാന വേദാന്ത വാക്യങ്ങൾ കോചിക്കവി ഒരിടത്തും തന്നെ വേദം സമൂലം പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദുഷ്ട അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല. ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. വേദവാക്യങ്ങൾ അല്ലാത്ത വാക്യങ്ങൾ മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട് വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസയുടെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഈ സു അരോധി തുടങ്ങി. പക്ഷെ ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങളുടെ എല്ലാം ദ്രുവ്യാഖ്യാനങ്ങൾ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. ചില വാക്യങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ ദ്രുവ്യാഖ്യാനം ചെയ്തു, ചില വാക്യങ്ങളെ പിന്നെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നുണ്ടാണ് ആ കാര്യം പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറയും. പുരോഹിതന്മാര് അങ്ങനെ ചെയ്തതാണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്ന യഥേമാം വാചം കല്യാണി ആവതാനി ജനേ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായച എന്ന് തുടങ്ങുന്ന ഈ വാക്യം ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ശ്രുതിയിൽ വേദാധ്യയനം ശൂദ്രർക്ക് പോലും വിധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രുതിയെ പരമപ്രമാണമായി കരുതുന്ന വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമുഖരായ ആചാര്യന്മാര് ഒരാളായ ശ്രീമതി ശങ്കരാചാര്യ സ്വാമികൾ ശൂദ്രർക്ക് വേദ നിഷേധം കൽപ്പിച്ചു എന്നത് യുക്തിഭംഗം ആയില്ലേ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഒരിക്കലും ശൂദ്രർക്ക് വേദം നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യ ശൂദ്രർക്ക് വേദാധ്യയനം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ആരോപണം ശങ്കരാചാര്യരുടെ പേരിൽ പറയുന്നത് ശരിയല്ല. ശൂദ്രർക്ക് വേദാധ്യയനം പാടില്ല എന്ന് നിഷേധിച്ച സ്മൃതികൾ അതിനു ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. അതിന് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ല, ശങ്കരാചാര്യർ ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള സ്മൃതികൾ ഉദ്ധരിച്ചു ഗൗതമ സ്മൃതി, അത് ശങ്കരാചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശൂദ്രം കേൾക്കുന്ന വേദന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്നുള്ള ആ സ്മൃതിയെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ അപശൂദ്രാദി പ്രകടനവും മറ്റും പ്രക്ഷിപ്തം. എന്തായാലും ഇന്നലെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൽ മലയാളം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. ഒരു പെസുമാണ് ഇതിൽ ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രദ്ധ മതി, മലയാളം ശരിയായിക്കോളും. അപ്പൊ അപശൂദ്ര അധികരണം പ്രക്ഷിപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോ അപശൂദ്ര അധികരണത്തിൽ എത്തിയില്ല. എന്നാലും ചോദിക്കുമ്പോ സമാനം പറയണമല്ലോ, അപശൂദ്രാധികരണം ഒരു കാരണവശാലും പ്രക്ഷിപ്തമാകാൻ വഴിയില്ല. കാരണം അത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് ആര് പറയണം? ഈ പറയുന്ന പ്രക്ഷിപ്തമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ആരും അത് എഴുതി ചേർത്താണ്. അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയും എന്തുകൊണ്ട് സാധ്യതയില്ല? കാരണം ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഈ ഉത്തരമീമാംസയിൽ മാത്രമുള്ളതല്ല, പൂർവ്വമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഈ പൂർവ്വമീമാംസ ജൈമിനീയ മീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഒരു ഭാഗം. അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വേദ അധ്യയനവും വൈദിക കർമ്മങ്ങളും എല്ലാം ശൂദ്രർക്കാകാമോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെ പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. എല്ലാ ഭാഷകാരന്മാരും ഇത് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധവനും രാമാനുജനും എല്ലാവരും അപശൂദ്രാധികരണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഷയങ്ങളിലും ഇതൊക്കെ മാറ്റി എഴുതിയത് ആരായി എഴുതിച്ചേർത്ത് ഒരാൾ വിചാരിച്ചായി നടക്കുക? പലതരത്തിൽ ഈ ബ്രഹ്മസൂത്രത്തെയും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ള വിഭിന്നമായ സിദ്ധാന്തങ്ങൾ രചിച്ചിട്ടുള്ള ഈ ആചാര്യന്മാരുടെ എല്ലാം ഭാഷയത്തിൽ ഏതോ ഒരാള് എവിടെയോ ഇരുന്നു ഇത് എഴുതി ചേർത്തു എന്നൊക്കെ കൽപ്പിക്കുന്നത് അബദ്ധമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അദ്വൈതാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യർ എങ്ങനെ ഈ ഒരു കാര്യത്തെ സമർത്ഥിക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ തകരാറ് ഈ അദ്വൈതം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടും ആണ്. ഞാൻ പറഞ്ഞില്ലേ, കലാകൗമുദി വായിച്ച് അദ്വൈതം പഠിക്കുന്നതിന്റെ തകരാറാണ്. ഈ സമ്പ്രദായത്തിലൂടെ അദ്വൈതം പഠിച്ചു വരുന്നവര്, അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ കാലത്ത് തുടങ്ങി വെച്ച അധ്യയന അധ്യാപന ക്രമം ഇന്നും നിലനിന്ന് വരുന്നുണ്ട് ഈ മഠങ്ങളിലെല്ലാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ അതുപോലെയുള്ള മറ്റ് ആശ്രമങ്ങളിൽ അദ്വൈതികൾ ഈ ക്രമത്തിൽ നിന്നും പഠിപ്പിച്ചു വരുന്നു. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അപശൂദ്രാധികരണം പ്രസിദ്ധമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്ത് ഒരിടത്തും നിലവിലില്ല. ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ അത് പറയത്തില്ല ഇത് പ്രക്ഷിപ്തമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിനും അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് അത് പ്രക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾക്ക് ഇതിലെല്ലാം അങ്ങനെ പ്രക്ഷിപ്തമായി കഴിഞ്ഞാൽ വരുന്ന എന്ന് വെച്ചാൽ പാഠഭേദം വരും. ഇപ്പൊ കാളിദാസാദി കൃതികളിൽ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ പ്രക്ഷിപ്തമാണ്. പ്രക്ഷിപ്തമായ ഭാഗങ്ങളുള്ളതുകൊണ്ട് എന്ത് വരുന്ന രണ്ടു തരത്തിലുള്ള പാഠം കിട്ടും. ചില ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാഭാരതത്തിന്റെ ഒരു നല്ലൊരു ഡിക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റ് മഹാഭാരതങ്ങളിൽ നിന്ന് ഉണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്ത് അവർ ഒഴിവാക്കിയിരിക്കുക. കാരണം പല പല മഹാഭാരതങ്ങളുടെ പ്രതികൾ, അതിന്റെ കയ്യെഴുത്ത് പ്രതികളും മറ്റുമെല്ലാം കണ്ടെടുത്ത് ഇതിന് അനേകം പണ്ഡിതന്മാർ കൂടി ചേർന്ന് ഇരുന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്തു. പല കാലങ്ങളിലായിട്ട് പലരും അത് എഴുതി ചേർത്തു എന്ന് കരുതിയ ഭാഗങ്ങളെല്ലാം അവർ ഒഴിവാക്കി മഹാഭാരതം കുറച്ച് ചെറുതാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്തുകൊണ്ട്? പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളത് കൊണ്ട് ഏതോ ചില പാഠങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്താണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു പാഠം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതായത് അവിശുദ്ധാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ഒപ്പത്തുമില്ല. കാരണം അത് പ്രക്ഷിപ്തമല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത് പ്രക്ഷിപ്തമല്ല എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഈ ഭാഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്ത് ഒരേ സമയം അധ്യയന അധ്യാപനം ഇങ്ങനെ നടത്തി വന്നതാണ്. ഒരാളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതല്ല, ഓരോ മഠങ്ങളിലും ഇതിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും വന്നു. ഇതെല്ലാം അന്ന് അച്ചടിയില്ല, ഇതെല്ലാം ഓലയിലോ ഊർജ പത്രത്തിലോ ഒക്കെ എഴുതി വെച്ചാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്തു. അപ്പോ ഇതാരെങ്കിലും കൂട്ടിച്ചേർത്താണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരാൾ സംഗ്രഹിക്കണം, ഒരിടത്ത് കൊണ്ടുവരണം, ആരെങ്കിലും ഒരാൾ ഇതിന് തയ്യാറാവണം. അപ്പോ ഈ ശിഷ്യ പരമ്പരകളിലുള്ള എല്ലാ ബ്രഹ്മസൂത്രങ്ങളെയും സംഘടിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരാളിരുന്ന് ഇതിനെല്ലാം മാറ്റി എഴുതണം, ഇതെല്ലാം വെട്ടിച്ചെടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാമാനുജന്റെയും മാധവന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം ഇത് വെട്ടിച്ചെടുക്കണം, തിരുത്തി ഇങ്ങനെ ഇല്ലാത്തൊന്ന് കൊണ്ടുവരണം. അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് തന്നെ പ്രയാസമാണ്. അന്ന് ഇത്രയും യാതൊരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം വെട്ടിത്തിരുത്തി ഈ ബ്രഹ്മസൂത്രത്തെ ഭാരതത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മഠങ്ങളിലും എല്ലാം ഒരേ രൂപത്തിലാക്കുക എന്ന് പറയുന്നു. ശങ്കരാചാര്യ ഇത് എഴുതി വെച്ചിട്ട് പോവുകയല്ല ചെയ്ത്, മഠങ്ങളെ സ്ഥാപിച്ച് അവിടെയുള്ള ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇത് പല പരമ്പരകളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ഒരു സജീവമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്വൈതം പോലെ. അത് രചിച്ച കാലം മുതൽ ഇന്ന് വരെ സദാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന ഭാഷണം നടത്തിയിട്ടുള്ള വേറെ ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. മഹാഭാരതമൊക്കെ എഴുതി വെച്ചെങ്കിലും അത് സ്ഥിരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ആരെങ്കിലുമൊക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രവചനം നടത്തുന്നു എന്നേ ഉള്ളൂ. അദ്വൈതം അങ്ങനെയല്ല. തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിന്റെ അധ്യയന അധ്യാപനം ഈ ഭാരതത്തിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അത് പ്രക്ഷിപ്തമാണ്, എഴുതി ചേർത്താണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ മണ്ഡലമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ നിഷേ അങ്ങനെ കൽപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാകാൻ അല്ലെങ്കിൽ അത് ആര് പ്രക്ഷിപ്തമാക്കി എവിടെ വെച്ചാക്കി എങ്ങനെ ചെയ്തു എന്നൊക്കെ സമാനം പറയേണ്ടി വരും. അതിനൊരു ഇതിനു വേണ്ടി പറയുന്നതാണ് എന്താണ്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞു സർവം ബ്രഹ്മം എന്ന് പറഞ്ഞ ആള് എങ്ങനെ ഈ ഉച്ചനീചത്വത്തെ അംഗീകരിക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിക്കുന്ന ഈ അവശൂദ്രാധികരണം എഴുതി എന്നുള്ളതിന് സമാധാനം കണ്ടെത്താത്തോണ്ട് പറയുന്ന ഒന്നാണ്. ഈ ശങ്കര പരമ്പരയിൽ ഇന്നും ഒരു സ്ഥലത്ത് ഒരാളുപോലും ഇതിനെ അവശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും ശങ്കരാചാര്യന്മാരോട് ചോദിച്ചു പോകും. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രാചീനമായ ബ്രഹ്മസൂത്രത്തിന്റെ വളരെ പ്രാചീനമായ പനയോലയിലും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നിനും അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മ ഈ ഭാഷ്യം. അത് ഇത് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലും മറ്റും വരുന്ന ഭാഷ്യഭാഗങ്ങൾ എത്രയോ ഭാഗത്ത് വരുന്നുണ്ട്, ഗീതാഭാഷ്യത്തിൽ വരുന്നുണ്ട്, എവിടെയെല്ലാം വരുന്നുണ്ട്, ഇതിനെ സമർത്ഥിച്ചുകൊണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രക്ഷിപ്തം എന്ന് കരുതുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല, മറിച്ച് അതല്ലാന്ന് കരുതുന്നതിനുള്ള ധാരാളം തെളിവുകളുമുണ്ട്. ഈ അതിന് ഏറ്റവും പ്രധാന തെളിവ് അധ്യയന പാരമ്പര്യം തന്നെ. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യ രീതി തന്നെയാണ്. അത് അതിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല പണ്ഡിതങ്ങളും ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പറ്റാറുണ്ട്. അതിനൊരു പണ്ഡിതമായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളു, അങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് അതുകൊണ്ട് ആർക്കും ബഹുമാനക്കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് സമർത്ഥിച്ച അദ്ദേഹം ശൂദ്രനെ നിഷേധിച്ചില്ല. അത് മനസ്സിലാക്കുന്ന സ്മൃതികളിൽ നിഷേധം ഉണ്ടായിരുന്നു. അതിന് ശങ്കരാചാര്യർ അതിന് പ്രമാണമായി സ്വീകരിച്ചു. അപ്പോ ശങ്കരാചാര്യർക്ക് മുമ്പ് വന്നിട്ടുള്ള പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. പൂർവമീമാംസയിൽ തന്നെ ഈ വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആചാര്യന്മാർ വരുന്നുണ്ട്. അവിടെ കവശൂദ്രാധികരണത്തിൽ അതിനെ നിഷേധിച്ചിട്ട് ജയ്മിൻ സമർത്ഥിക്കുകയാണ്. അവിടെ ഇതിനെ ഈ അവശൂദ്രാധികരണത്തെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അതിനെ തുടർന്നാണ് പറഞ്ഞുള്ളത് ഇത് ഒറ്റ ശാസ്ത്രമാണ് പൂർവമീമാംസ ഉത്തരമീമാംസ. പൂർവമീമാംസയിലെ അവശൂദ്രാധികരണത്തെ തുടർന്നാണ് ഉത്തരമീമാംസയിലും അവശൂദ്രാധികരണം രചിച്ചിരിക്കുന്നത്. അപ്പോ അതില് അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, സൂത്രത്തിനനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിച്ചു. അത് അതിലെന്തെങ്കിലും നമുക്ക് യുക്തിഭംഗമോ അല്ലെങ്കിൽ അതില് കാലോചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തള്ളിക്കളയുക. അല്ലാതെ ആചാര്യൻ അത് എഴുതിയല്ല എന്ന് പറഞ്ഞു ആചാര്യനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടത്. കാരണം അത് ശരിയല്ലല്ലോ. ഒരു ആചാര്യൻ എഴുതി വെച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിക്കാത്തതായിരിക്കാം, അന്നത് യോജിച്ചിരിക്കാം, അതുകൊണ്ട് എഴുതിയായിരിക്കും. അന്നത്തെ കാലത്ത് ശരിയായിരിക്കും. മോക്ഷം കിട്ടുന്നതിന് വരെ ചാതുർവർണ്ണി വ്യവസ്ഥിതി വേണമെന്ന് ശങ്കരാചാര്യ ഉപനിഷത്ത് ഭാഷയത്തിൽ ഒരിടത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. എന്നിട്ട് വേണം ഇതിനെ കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താം. ചാന്തോക്യത്തിന്റെ ഒരു ഭാഗമാണ്, വളരെ ഇതുപോലെയുള്ള തമാശയുടെ ഒരു ഭാഗമാണ്. ഒരു ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ആത്മവിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോ ആ ബ്രാഹ്മണനോട് ക്ഷത്രിയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോ ആ ബ്രാഹ്മണനായ ശിഷ്യന് ആ ക്ഷത്രിയന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം പറയാൻ കഴിയാത്തതുകൊണ്ട് ചോദിച്ചയാൾ നാണിച്ചു പോയിരുന്നു. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാണ്. കാരണം ഒന്നുകൊണ്ടാണ്, ചോദിച്ചത് ബ്രാഹ്മണനോടാണ്. ബ്രാഹ്മണനോട് ചോദിച്ചപ്പം ബ്രാഹ്മണൻ ഉത്തരം പറയാത്തതുകൊണ്ട് ചോദിച്ചയാളിന് ലജ്ജ വന്നു. കാരണം ഉത്തരം പറയാത്ത ആളിനുള്ള കുറ്റം ചോദ്യം ചോദിച്ചയാളിനാണ് കുറ്റം. ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ചില വ്യാഖ്യാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരുന്ന ആ വ്യവസ്ഥിതി, ചാതുർണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണനാണ് ശ്രേഷ്ഠൻ. ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാലും ഗുരുസ്ഥാനം ബ്രാഹ്മണനല്ല ക്ഷത്രിയനാണ് എന്ന് തന്നെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത്ത് ഭാഷയിൽ. അതായത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കുന്നത് പഠിച്ച അയാൾ ബ്രാഹ്മണനല്ല, മറിച്ച് പഠിച്ച ബ്രാഹ്മണനായിരിക്കും ഗുരു, പഠിപ്പിച്ച ക്ഷത്രിയനല്ലെന്നാണ്. കാരണം ബ്രാഹ്മണനാണ് ഗുരുത്വം സ്മൃതി മനസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളല്ല ഗുരു, പഠിച്ച ആളാണ് ഗുരു എന്നാണ്. ഇതായ ഒരു സ്വാമികളുടെ ഭാഷയത്തെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സ്മൃതികളിലും മറ്റും വരുന്നുകൊണ്ടാണ്. ശൂദ്ര സ്മൃതി, ആജ്ഞവൽക്കിയ സ്മൃതി, മനുസ്മൃതി പോലെയുള്ള സ്മൃതികളെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ഇതിന്റെ ഈ വിഷയം എന്ന് പറയുന്നത് അദ്വൈതമല്ല, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അതിൽ ആചാര്യസ്വാമികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്ന് കരുതുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം ഈ സർവജ്ഞൻ എന്ന് പറയുന്നതിന് ഉള്ള അർത്ഥം അത്രയേ ഉള്ളൂ, സർവജ്ഞത്വം എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരന് മാത്രമേ സർവജ്ഞത്വം ഉണ്ടാവൂ, ജീവന്മാർക്കൊന്നും സർവജ്ഞത്വം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അത്ര ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഭാവി കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ധാരണകൾക്ക് പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റി എന്ന് കരുതാം. ആർക്കും പറ്റും, നമ്മൾ ആര് പറയാൻ പോയി കഴിഞ്ഞാലും അല്ല, ഏത് ജീവന്മാരത് പറയാൻ പോയി കഴിഞ്ഞാലും ഒരബദ്ധം വരും. അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വേദവാക്യത്തിൽ ശൂദ്രനും വേദാധ്യയനമാകാം എന്ന് പറയുന്നു. എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ചർച്ചയാവശ്യമുള്ളതുമായ ഒരു വിഷയമാണ്. അപ്പോ ശൂദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശൂദ്രനാണെങ്കിൽ അയാൾ വേദം അധ്യയനം ചെയ്യുന്നതിന് യോഗ്യനല്ലല്ലോ. അപ്പൊ പിന്നെ ശൂദ്രന് വേദാധ്യയനമാകാമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് തന്നെ ചോദിക്കും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം മറ്റുമില്ലാത്തവനാണ്. അപ്പൊ അവനിങ്ങനെ വേദാധ്യയനത്തിന് അധികാരിയാവും. ഇവിടെ പറയുന്ന ശൂദ്രന് വേദാധ്യയനമാകാം. അവരുടെ ശൂദ്രൻ എന്ന് പറയുന്നവരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചവനല്ല, പഴയ രീതിയിൽ വർണ്ണ വിഭജനം അനുസരിച്ച് ശൂദ്രൻ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പൊ അവർക്കും വേദാധ്യയനം വിരിച്ചിരിക്കുന്നു ഇതിൽ.
4: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.ഓർഗ് റേഡിയോസ് 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.ഓർഗ്. ഓം നമ ശിവായ.
2: ഓം നമ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം.ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് സ്പിരിച്വൽ ഡിസ്കോഴ്സ്. ടൈറ്റിൽ ഇസ് ബൃഹദാരണ്യകം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
5: സുപ്ത പ്രതിബദ്ധ അധിഷ്ടോത്ഥകാര്യകർണവത്വ പൂർവകൽപീയ പദപദാർത്ഥ വാക്യസ്മരണവതഃ സ്മൃതി വിപരിവർത്തനോ വാക്യാദ്വിചാര്യമാണ അധിഷ്ഠ സഹൃദ തത്വജ്ഞാനം സ്യാത്. സുപ്ത പ്രതിബദ്ധവത് പറയുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പം കഴിഞ്ഞ ദിവസം കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നമ്മുടെ മനസ്സിലിരിക്കുന്നു. എന്തായാലും ഇന്നലത്തും മറക്കുന്നില്ല, കുറെ പഴയത് മറന്നാലും തൊട്ട് മുമ്പുള്ള കാര്യം മറക്കുന്നില്ല. ആ അനുഭവം ഇതൊന്ന് ഈ ഇപ്പോഴത്തെ അനുഭവത്തിൽ വരുമ്പോഴും അതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം അവിടെ നിലനിൽക്കുന്നു. അതുപോലെ ബുദ്ധോത്കൃഷ്ട അധിഷ്ടോത്ഥകാര്യകരണത്വ, അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ സാധനകൾ അത് ആണ് അവിടുത്തെ പുണ്യം. അതുകൊണ്ട് ഉണ്ടായ കാര്യകരണങ്ങളോടുകൂടിയും ശരീരവും മനസ്സും ബുദ്ധിയും ഉണ്ടാവുള്ള സാധകൻ, ആ സാധകനായ പ്രജാപതി പൂർവകൽപീയ പദപദാർത്ഥ വാക്യസ്മരണം, അയാൾക്കിപ്പോ എങ്ങനെയാണോ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുന്നത്, അതുപോലെ പൂർവകൽപ്പത്തിലെ വേദവും വേദാർത്ഥം ഞാനും ഉപാസനകളും തത്വജ്ഞാനവും എല്ലാം ഓർക്കുന്നു. സ്മൃതി വിപരീതപടത്തിനോ വാക്യാൻ വിചാര്യമാണ്, സ്മൃതി വിപരീതപടത്തിനോ വാക്യാൻ വിചാര്യമാണ് അധിഷ്ഠ സഹൃദ തത്വജ്ഞാന. ഈ തത്വജ്ഞാനത്തിന് പുണ്യം സഹായിയാണ്. നമ്മൾ പറയും എന്താണ്, പാപവും വേണ്ട പുണ്യവും വേണ്ട, പാപവും പുണ്യവും ബന്ധനമാണ് എന്ന് പറയും. സാധാരണ പറയുന്നത് പാപപുണ്യങ്ങൾ രണ്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ശരിയാണ് എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ജന്മത്തിന് കാരണമായിരിക്കുന്ന പാപപുണ്യങ്ങളെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. അല്ല, എല്ലാ പാപപുണ്യങ്ങളും ഉപേക്ഷിക്കാനുണ്ട്. അടുത്ത ജന്മത്തിന് കാരണമായി തീരാക്കാന്നുള്ള നരകജന്മത്തിനുള്ള കാരണമായിരിക്കുന്ന പാപം, ദേവലോക പ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന പുണ്യം, ഇതൊക്കെ ഉപേക്ഷിക്കാനേ പറയുന്നു. മറിച്ച് എന്താണ്, തത്വജ്ഞാനത്തിന് സഹകാരിയായ ഇവിടെ പറയുന്ന ബുദ്ധിയും മനസ്സും ശരീരവും കർണങ്ങളും അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന പുണ്യം വേണം. ആ പുണ്യത്തോടു കൂടി ജനിച്ചാൽ മാത്രമേ, അതിനൂടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, അധിഷ്ഠ സഹൃദ, അധിഷ്ഠ സഹൃദമായ വിചാരം കൊണ്ട് മാത്രമേ തത്വജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. പുണ്യ സഹൃദമായിരിക്കുന്ന ആ പുണ്യത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പുണ്യത്തിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്, ജന്മത്തിന് കാരണമായ പുണ്യത്തിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്നു അധിഷ്ഠ സഹൃദമായ വിചാരം, ശ്രവണമലനാദികൾ മാത്രമേ തത്വജ്ഞാനത്തിന് ഉപയോഗപ്പെടൂ. ആ അധിഷ്ഠം, ആ പുണ്യം ആവശ്യമാണ്, തത്വജ്ഞാനത്തിന് സഹകാരിയായിരിക്കുന്ന അധിഷ്ഠം, അതിന് ഉപാസനകളെല്ലാം വേണം. അതാണ് പ്രജാപതിയിൽ കാണുന്നത്. അത് പറയുന്നു, സ്യാദ്നുഗേ വിശിഷ്ട അധിഷ്ഠ ഉത്ഥകാര്യകർണാനാം പ്രജ്ഞാദ്യ അതിശയ ദർശന. അതുകൊണ്ടാണ് പലരും ജനിക്കുമ്പോൾ തന്നെ അവർ വിശിഷ്ടമായ ബുദ്ധിയോടുകൂടിയിരിക്കുന്നു, വിശിഷ്ടമായ മനസ്സ്. ആ വിശിഷ്ടമായ മനസ്സുണ്ടായാലേ തത്വം ഗ്രഹിക്കാൻ പറ്റും. ചിലർക്ക് ശ്രവണാദി സാധനങ്ങളിൽ വളരെ സമയം മുഴുകേണ്ടി വരുന്നു, ചിലർക്ക് ഏകവാരം ശ്രമിച്ചാൽ മതി. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു, ചിലർ ശ്രമിച്ചത് മറക്കുന്നു, ചിലർ മറക്കുന്നില്ല, ചിലർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു, ചിലർക്ക് താല്പര്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു, അതിന് കാരണം പുണ്യമാണ്, അദൃഷ്ട സഹകൃതമാണ്. ഞാനേന ജന്മാന്തരഹേതു അവിദ്യാക്ഷയെ, അങ്ങനെയുള്ള ജ്ഞാനം മാത്രമേ ജന്മാന്തരഹേതു ആയിരിക്കുന്ന അവിദ്യയെ ക്ഷയിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ തത്വമസ്യഹം ബ്രഹ്മാസ്മി എന്നെല്ലാമുള്ള വാക്യങ്ങൾ ശ്രമിച്ച് തത്വജ്ഞാനം ഉണ്ടായാലും ആ ജ്ഞാനത്തിന് അവിദ്യയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം പൂർണ്ണമായിരിക്കത്തില്ല. ആ ജ്ഞാനം സംശയാദി ദോഷങ്ങളോടുകൂടിയിരിക്കും. സംശയാദി ദോഷങ്ങളോടുകൂടിയിരിക്കുന്ന ജ്ഞാനത്തിന് ഒരിക്കലും ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നു, അയാൾ ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയെ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ? ശരിയാണ്. കാരണം അയാൾ ജ്ഞാനമുണ്ടായി, പക്ഷെ ആ ജ്ഞാനം പൂർണ്ണമായില്ല, സംശയാദി ദോഷരഹിതമായില്ല. അതാണ് പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നത്. പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ഏതൊരു ജ്ഞാനത്തിലാണോ അജ്ഞാന സംശയവരിയ ദോഷങ്ങളില്ലാത്തത്, ആ ജ്ഞാനം പൂർണ്ണജ്ഞാനം. ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ജ്ഞാനം ഉണ്ടായി, പക്ഷേ ഈ ദോഷങ്ങളുണ്ട്. ആ ജ്ഞാനത്തിനൊരിക്കലും ആ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? അവിടെ അജ്ഞാനാദികൾ നശിച്ചിട്ടില്ല, അതുകൊണ്ട് വിശേഷതയില്ല. അതാണ് വിശിഷ്ടാധിഷ്ഠ കാര്യകരണാനം പ്രജ്ഞാന്തേജസ്യ ദർശന തേനജ ജ്ഞാനേന ജന്മാന്തരഹേത്വ വിദ്യാക്ഷയേ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇത് ഇത്രയും അംഗീകരിക്കാൻ പ്രയാസമൊന്നുമില്ല. പുണ്യം വേണം, അതുകൊണ്ടുള്ള ജ്ഞാനം വേണം, അതിനെല്ലാം നശിക്കണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഈ ഏകാഗിയായ പ്രജാപതി ഭയന്നു, അരതി, സുഖമില്ലായ്മ, വേണമെങ്കിൽ വിഷാദമെന്നും പറയും, ഒറ്റയ്ക്കായി പോയതുള്ള ഒരു ദുഃഖം അതനുഭവിച്ചു. അതങ്ങനെ വന്നു. ഈ പറയുന്നതനുസരിച്ച് സംസ്കാരമെല്ലാം ഉണ്ടായിരുന്നു, ഉപാസന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജന്മനാൽ തന്നെ ജ്ഞാനത്തോടുകൂടി വന്നു. പിന്നെ അതുകൊണ്ടുകൊണ്ടാണ് അതിന് സാധാരണ പറയുന്ന സമാധാനം തന്നെ ഇവിടെ പറയുന്നു. അവിദ്യാക്ഷയേവി ആരബ്ധം കർമ്മ തജ്ജം ച ഭയാരത്യാദി അവിദ്യാലേശതോ ഭവിഷ്യതി പരിഹരതി. അതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, അവിദ്യാലേശം, അവിദ്യാലേശം, അല്പാവിദ്യ, ലേശാവിദ്യ, അതൊരു പേരെങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ആരബ്ധം കർമ്മ, ആ പ്രാരബ്ധ കർമ്മം, ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന ആ പ്രാരബ്ധ കർമ്മം ശേഷിച്ചു. തജ്ജഞ്ച ഭയാരത്തി, ആ പ്രാരബ്ധ കർമ്മജന്യമായി വന്നതാണ് ഈ ഭയം, ഭാരതി, സന്തോഷമില്ലായ്മ. പറയുന്നു അങ്ങനെ ഒരു ഭയവും സന്തോഷമില്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ജ്ഞാനത്തിന് അത് തടസ്സമായിക്കൂടി, അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകാതെ വരത്തില്ലേ? അവിദ്യാനാശം സംഭവിച്ചു കഴിഞ്ഞു, ജ്ഞാനം കൊണ്ട് അവിദ്യാനാശം സംഭവിച്ചു കഴിഞ്ഞാലും ആരബ്ധജന്യമായ, ആരബ്ധജന്യമായിരിക്കുന്ന ഭയ ആരതികളൊന്നും അവനെ ബന്ധിക്കുന്നതിന് അച്ഛനെ ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അതുണ്ടായിരുന്നാലും അത് ദോഷമില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താണ്? അതല്ല. പിന്നീട് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തത്വജ്ഞാനി ഇവിടെ ഇപ്പൊ പ്രജാപതിയിൽ കണ്ടതുപോലെ അതിനെല്ലാം പറയുക, അത് പ്രാരബ്ധം. പ്രാരബ്ധം ഒരിക്കലും തത്വജ്ഞാനത്തിന് തടസ്സമല്ല, മറിച്ച് അത് തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിന് ആ ജീവനെ ഒരു ഉപാധിയാണ്. തത്വജ്ഞാനത്തെ അത് പ്രകാശിപ്പിക്കാനേ സഹായിക്കും, തത്വജ്ഞാനത്തിന് അത് തടസ്സമല്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം സംഭവിച്ചു. അപ്പൊ തത്വജ്ഞാനം ഉണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഭയമുണ്ടായി? അപ്പൊ നമ്മുടെ സങ്കല്പം എന്താണോ, തത്വജ്ഞാനിയായാൽ ഭയം ഉണ്ടാകത്തില്ല, തത്വജ്ഞാനി ഇവിടെയെങ്കിലും ഇരിക്കുന്നു ഒറ്റയ്ക്ക് പോയി ഒന്ന് പേടിപ്പിച്ചു നോക്കാം, ഭയക്കുമെന്നറിയാം, പിറകു നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി നോക്കാം, ഭയക്കാതിരുന്ന തത്വജ്ഞാനിയാണ്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും അർത്ഥമില്ല. എന്തുകൊണ്ട് ഭയം അരത്തിയാകും? ശരീര പ്രാരബ്ധം അനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ബാഹ്യമായി എന്ന് വേണമെങ്കിൽ പറയാം, ആന്തരികമായി അന്തരാത്മാവിനെ സ്പർശിക്കാതെ ബാഹ്യമായി അത്തരം വികാര വിചാരങ്ങളെല്ലാം പ്രകടമായാലും അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിയമമില്ല. അങ്ങനെ അയാൾ തന്നെയും അത് തത്വജ്ഞാനത്തിന് ബാധകമല്ല, തത്വജ്ഞാനത്തിന് തടസ്സമല്ല. അപ്പോ ഇത് തത്വജ്ഞാനത്തെ ന്യായീകരിക്കുകയാണ്. തത്വജ്ഞാനമുണ്ട്, വളരെതായ്മകളുണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകാമെന്ന് പറയുകയാണോ? അങ്ങനെയല്ല. ഇത് പറയുന്നത് കേവലം പ്രാരബ്ധശിഷ്ടമായി ശേഷിക്കുന്നതിനെ കുറിച്ച് മാത്രം പറയുന്നു. ഒരാൾ സ്വയം അവ്യയം കൊണ്ട് അഹന്തയോടുകൂടി പുണ്യഭാവകർമ്മങ്ങൾ ചെയ്യുകയും അതിന്റെ ഫലമായിട്ടുള്ള സുഹൃത്തുക്കൾ അനുഭവിക്കുകയും ഭയ അരത്യാദികൾ അനുഭവിക്കുകയും ചെയ്യുന്നിടത്തെ കുറിച്ചല്ല ഇത് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇത് യോജിപ്പിക്കാൻ പാടില്ല. തത്വജ്ഞാനിയിൽ മാത്രമേ ഇത് യോജിപ്പിക്കാൻ പറ്റൂ, അവിടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നുള്ളൂ. ഇവിടെ പക്ഷെ പൂർവക്ഷപ്പെടുന്നില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ സഹസിദ്ധത്തെ ഭയ അനുഭവത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? തത്വജ്ഞാനിയാണെന്ന് പറയുന്നു, ഭയമുണ്ടെന്ന് പറയുന്നു. ആദിത്യേന സഹ തമോ ദേവി പറയുന്നു, എങ്ങനെയാ സൂര്യൻ പ്രകാശിച്ചിരിക്കുന്ന അവിടെ ഇരുളുണ്ടെന്ന് പറയുന്ന പോലെ തത്വജ്ഞാനത്തിന് നേരെ വിപരീതമാണ് പറഞ്ഞു. ദ്വിതീയാദ്വൈ ഭയം ഭവതി, ഇവിടെ അദ്വിതീയ അനുഭവമാണ്, അവിടെ പിന്നെ എങ്ങനെ ഭയം വരും? നിങ്ങൾ വരുന്നു പ്രാരബ്ധം കൊണ്ടുവരാം. അവസാനം അവിടെ തന്നെ സമാനം പറയും, ഇവിടെ പൂർവക്ഷി അത് ചോദിക്കുകയാണ്. ആദിത്യന് പ്രകാശിക്കുമ്പോൾ അവിടെ ഇരുളുണ്ടെന്ന് എങ്ങനെ പറയും? അതുപോലെ തത്വജ്ഞാനിയിൽ വീണ്ടും ഭയം ദുഃഖം പറയുന്ന അന്യ അനുപദിഷ്ടാർത്ഥത്വ സഹ സിദ്ധവാക്യസ്യ ശ്രദ്ധ താത്പര്യ പ്രണിപാദാദീനാം അഹേതുത്വം വിധിച്ച് പറയുന്നു. അങ്ങനെയല്ല, അവിടെ തത്വജ്ഞാനമുണ്ട്. ഇവിടെ പൂർവക്ഷി പറയുന്ന എന്താണ്? ഇവിടെ ആരും ഉപദേശിച്ചിട്ടില്ല, ഉപദേശിക്കാത്തതുകൊണ്ടാണ് തത്വജ്ഞാനമില്ല, തത്വജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഈ ഭയവും മറ്റുമൊക്കെ പറയുന്നത് ശരിയല്ല. അന്യ അനുപദിഷ്ടാർത്ഥത്വം, അതിവിടെ ആരും ഉപദേശിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇത് സഹസിദ്ധമാണ്. ഓഹം എന്നുള്ള പ്രശ്നത്തിന് സമാധാനം അഹം ആത്മാ എന്നുള്ള അത് സഹസിദ്ധമാണ്. ശ്രദ്ധ താത്പര്യ പ്രണിപാദാദീനാം അഹേതിത്വം സ്യന്നതം ശ്രദ്ധാമാനബുദ്ധേജ്ഞാനം തത്പര സംഗീതേന്ദ്രിയ തദ്വിധി പ്രണിപാദേന ഇത്യവുമാദീന ശ്രുതി സ്മൃതി വിവിധാനാം ജ്ഞാനഹേതുവിന് അഹേതുത്വം പ്രജാപതിരീവ ജന്മാന്തരകൃത ധർമ്മഹേതുത്വേ ജ്ഞാനസ്യ പറയുകയാണ്. ഈ ജന്മാന്തരം കൊണ്ട് ഇങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ താത്പര്യം പ്രണിപാദം ഗുരുവിൻ്റെ സമീപത്ത് പോയി ഇതൊന്നും ഇവിടെ ആവശ്യമില്ലെന്ന് വന്നിരിക്കുകയാണല്ലോ ഒരാൾ, അയാൾ ഗുരുവിനെ സ്വീകരിച്ചില്ല, അയാളിൽ അസ്ഥിക്ക് ബുദ്ധിയൊന്നും കാണുന്നില്ല, ഗുരുവിൽ ശ്രദ്ധ കാണുന്നില്ല, ശാസ്ത്രത്തിൽ ശ്രദ്ധ കാണുന്നില്ല, ഇതെല്ലാം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധമാണ് ലഭ്യതജ്ഞാനം തത്ര സംവേദേന്ദ്രിയ സംവേദേന്ദ്രിയത്വം ഇതൊന്നും കാണുന്നില്ല. ഇവിടെ പ്രജാപതി കാണുന്നു, അതാണ്. പിന്നീട് ഭാര്യ വേണമെന്ന് ആഗ്രഹിച്ചു, സന്താനങ്ങൾ സൃഷ്ടിച്ചു, ഇവിടെ സംവേദേന്ദ്രിയത്വം. പിന്നെ തദ്വിധി പ്രണിപാതേന, ഗുരുവിനെ സമീപിക്കണം, ഗുരുവിനെ ശുശ്രൂഷിക്കണമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് പൂർവ്വ ജന്മം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിത്യവുമാദീനാം ശ്രുതി സ്മൃതി വിധാനാം ജ്ഞാനഹേതുവിനാ ജ്ഞാനഹേതുക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അഹേതുത്വം ഇതൊന്നും വെറുതെ ആണെന്നൊരു, ഇതൊന്നും തത്വജ്ഞാനത്തിന് ആവശ്യമില്ലാന്ന് വരും, ഉപാസനകൾ ആവശ്യമില്ലെന്ന് വരും, കർമ്മയോഗ ആവശ്യമില്ലെന്ന് വരും. പ്രജാപതിരൈവ ജന്മാന്തരഹൃത ധർമ്മഹേതുത്വം ജ്ഞാനസ്യ, അതുകൊണ്ടെന്നാണോ പ്രജാപതിയെ പോലെ എല്ലാവരും പറയും ഞങ്ങൾക്കെല്ലാം പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട് ഇപ്പം ഞാൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് ജ്ഞാനി ആയതുകൊണ്ട് എനിക്ക് ഇനി ഭയവും ഹരതിയും ഒന്നും ഉണ്ട്, ഇതിനും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും, ആർക്കാ പറയാൻ വയ്യാത്ത, ആർക്കാ ജ്ഞാനിയാകാൻ വയ്യാത്ത, അതൊക്കെ വെറും ആത്മവഞ്ചനയായിത്തീരും. ജ്ഞാനിയാണെന്ന് ആർക്കും അഭിനയിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജ്ഞാനിയാണെന്ന് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനും ശാസ്ത്ര സമാധാനമുണ്ട്, അതൊക്കെ പ്രാരംഭമാണ്, എന്നെ ഒന്നും ബാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പൂർണ്ണ ജ്ഞാനിയാണ്. പിന്നെ സാധനം കാണുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു സാധനം ചെയ്തതായിട്ടും കാണുന്നില്ല പറയുന്നു. അതൊക്കെ പൂർവ്വ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടാ വന്നത്, ഇവിടെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ ഏതിനും സമാധാനം. അഹേതുത്വ ജ്ഞാനശീതി ചെയ്യുന്ന നിമിത്ത വികല്പ സമുച്ചയ ഗുണവ അണവത്വ അഗുണവത്വ ഭേദോപത്തി പറയുന്നു. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മവഞ്ചകരുടെ കാര്യമില്ല, തത്വജ്ഞാനിയുടെ കാര്യമാണ്. അത് മാത്രം ഇവിടെ താമസം, മറ്റങ്ങനെ പല ഗോഷ്ഠി കാണിക്കുന്ന പലരും ഉണ്ട്, അതൊക്കെ കുറെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രയോജനങ്ങളും ഉണ്ടാവും. പക്ഷെ അവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു, തത്വജ്ഞാനിയിൽ മാത്രം നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയല്ലോ. ആത്മവഞ്ചകരുണ്ടെങ്കിൽ അവർ തത്വജ്ഞാനിയുടെ പ്രസംഗത്തിൽ അവരെ വലിച്ചൊഴിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല, അവര് വേറെ, അത് വേറെ കാര്യമാണ്, അത് ആസുരഭാവങ്ങളാണ്. ഇവിടെ തത്വജ്ഞാനിയാണെങ്കിൽ അവിടെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും അതിനാണെങ്കിൽ സമാധാനം പറയാനാണ്. എന്താണ് നിമിത്ത വികല്പ സമുച്ചയ ഗുണവത് അഗുണവത്വ ഭേദവത്തെ എന്താണ് വിശേഷിക്കുന്നത്? ഈ നൈമിത്തികാനം കാര്യമാണ് നിമിത്ത ഭേദ അനേകത. നിമിത്ത വികല്പം ലോകത്തിനും കാണാറുണ്ട്, അനേകത വികല്പ്യന്തേ. സാധാരണ ഒരു കാര്യത്തിന് ഇന്നതാണ് കാരണമെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ആ കാരണമില്ലാതെ ആ കാര്യം സംഭവിക്കുന്നത് കാണാറുണ്ട്. ഇത് തത്വജ്ഞാനിക്ക് വേണ്ടി മാത്രം പറയുകയാണ് വഞ്ചകന്മാരെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. എന്താണ് തഥാ? അതുപോലെ തന്നെ നിമിത്ത സമുച്ചയം തേഷാഞ്ച വികല്പിതാനാം സമുച്ചിതാനാം ച പുനർഗുണവ അഗുണവത്വകൃത ഭേദോഭൂതി. എല്ലാത്തിനും ഉദാഹരണം പറയുന്നു നിമിത്ത വികല്പം കാരണം പലതാകുക, നിമിത്ത സമുച്ചയം ഗുണവത്വം അഗുണവത്വം. ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണം പറയുന്നു. എന്താണ് തത് യഥാരൂപജ്ഞാന ഏവതാവുന്നൈമിത്തികാരി നമ്മൾ ശിവിനാ ആരോഗ്യേന ചക്ഷുരൂപസന്നികർഷോ നക്തഞ്ചരാണാം രൂപജ്ഞാന നിമിത്തം ഭൗതി. നമ്മൾക്കിപ്പോൾ സാധാരണ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ കണ്ണ് വേണം, കണ്ണിൽ തിമിരാതെ ദോഷങ്ങൾ പാടില്ല, മുമ്പിൽ വസ്തു ഇരിക്കണം, ദക്ഷിണേന്ദ്രിയും വസ്തുവുമായിട്ടുള്ള ബന്ധം വരണം, വന്നാൽ ആ വസ്തുവിനെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണാൻ പറ്റും. ഇവിടെ എന്താണ് നിമിത്തം? പ്രകാശം, ചക്ഷുരിന്ദ്രിയം, മുമ്പിലിരിക്കുന്ന വസ്തു, ഇതിൻ്റെ ബന്ധം, ഇതെല്ലാം ഇന്ന് ഇവിടെ നിമിത്തം ഇതൊക്കെയാണ്, അതുകൊണ്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നിമിത്ത വികല്പമല്ല, പക്ഷേ ചിലയിടത്ത് നിമിത്ത വികല്പത്തിൽ സംഭവിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പൂച്ച, അതിന് രാത്രി ഇരുട്ട് നല്ല ഇരുട്ടിലിടത്തും കാണാം, അവിടെ അതിൻ്റെ ആ ഇരുട്ടിൽ തന്നെ. പക്ഷെ അവിടെ സൂക്ഷ്മമായ പ്രകാശം കൊണ്ടേക്കും അതിനെ അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ആ പൂച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു? ചക്ഷുരിന്ദ്രിയ സന്നികർഷം ഉണ്ടാകുന്നു, അതവിടെ ഇരിക്കുന്ന വസ്തുവിനെ കാണുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? നിമിത്തത്തിൽ വികല്പം വന്നു, വെളിച്ചം കൂടിയേ തീരുമെന്ന് നമ്മൾ പറയുമ്പോൾ വെളിച്ചമില്ലാതെ കാണുന്നു. എന്നോട് പറഞ്ഞു നത്തഞ്ചരാണ്, രാത്രിയിൽ സഞ്ചരിക്കുന്ന നത്ത് പോലെയുള്ള ജീവികൾക്ക് രൂപജ്ഞാന നിമിത്തം, രൂപജ്ഞാനത്തിൽ നമ്മുടെ നിമിത്തമൊന്നും വേണ്ട. അപ്പം നമ്മൾ പറയുന്നത് ഇന്ന കാര്യത്തിന് ഇന്ന കാരണം തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അതിന് മാറ്റം വരും. രൂപജ്ഞാനത്തിന് പ്രകാശം കൂടിയേ തീരുമെന്നാണ് നമ്മുടെ അഭിപ്രായമെങ്കിലും ചില ജീവികൾക്ക് പ്രകാശം കൂടാതെ തന്നെ വസ്തുജ്ഞാനം ഉണ്ടാകുന്നു, രൂപജ്ഞാനം ഉണ്ടാകുന്നു. ഇതെന്താണ്? നിമിത്ത വികല്പത്തിൽ അങ്ങനെയാകാം, മറിച്ചുമാകാം. അതുപോലെയാണ് ഇവിടെ പറയുന്ന ചില മഹാത്മാക്കളിൽ സാമാന്യമായ നിയമത്തിന് അപവാദം, അവരിൽ ഇവിടെ ഇപ്പോൾ വേണ്ട നിമിത്തങ്ങളൊന്നും വേണമെന്നില്ല. മനൈവ കേവലം രൂപജ്ഞാന നിമിത്തം യോഗിനായി. ഇനി യോഗികളുടെ കാര്യം പറയാം, അവർക്കെന്താണ്? ഇതൊന്നും വേണ്ട. പൂച്ചയ്ക്കാണെങ്കിൽ കണ്ണ് വേണം അവിടെ കാണണമെങ്കിൽ, അവിടുത്തെ സൂക്ഷ്മമായ പ്രകാശം അതിൻ്റെ ചക്ഷു ഗ്രഹിക്കുന്നുണ്ടാവും. ചക്ഷുരിന്ദ്രിയ സന്നികർഷ ഇന്ദ്രിയ വസ്തുവും ഇന്ദ്രിയുമായിട്ടുള്ള വസ്തുവും കണ്ണുമായിട്ടുള്ള സന്നികർഷം ബന്ധം വേണം. പക്ഷെ യോഗികൾക്ക് അങ്ങനെയല്ല. യോഗികൾക്ക് കേവലം രൂപജ്ഞാനം, അവർക്ക് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കാണാൻ കഴിഞ്ഞിരിക്കും. കാരണം യോഗശാസ്ത്രത്തിൽ യോഗസിദ്ധികളെ കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നു, ദൂരെയിരിക്കുന്ന വസ്തുവിനെ, വിഹിതം മറിഞ്ഞിരിക്കുന്ന വസ്തുവിനെ എല്ലാം അവർക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും, രൂപത്തോടുകൂടി കാണാൻ പറ്റും. യോഗിനു സന്നികർഷ ലോകാഭ്യാം സഹ ഭാഷ്യകാലം പറയുന്നു. ഭാഷ്യകാലം സ്വയം തന്നെ യോഗി എന്നൊന്നും പറയുന്നില്ല. അസ്മാകം നമ്മളെപ്പോലെയുള്ളവർക്ക്, ഭാഷകാരൻ യോഗിയാണോ അല്ലേ എന്നുള്ളതല്ല, സ്വയം തന്നെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് എങ്ങനെ എന്തെങ്കിലും ദിവ്യത്വങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടെന്ന് ഒരിടത്തും പറയാറില്ല. ആത്മജ്ഞാനം പോലും ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് യോഗികളെ ദൃഷ്ടാന്തമായിട്ടെടുത്തിട്ട് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അവർക്കെന്താണ്? സന്നികർഷാരോഗ്യ കണ്ണും വെളിച്ചമുണ്ടായാലേ നിറം കാണാൻ പറ്റും. ഇനി സമുച്ചയം തഥാ ആദിത്യ ചന്ദ്ര ദ്യാലോക ഭേദി സമുച്ചിത ആത്മിത്രഭേദ ഭൗതി. ഒരേ ഒരു വസ്തുവിനെ തന്നെ ആദിത്യന്റെ സൂര്യന്റെ വെളിച്ചത്തിൽ കാണും, ഒരിടത്ത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ കാണും, ചിലയിടത്ത് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ കാണുന്നു, ചിലയിടത്ത് മിന്നാമിനിന്റെ വെളിച്ചത്തിൽ കാണുന്നു. പലതരത്തിലുള്ള വെളിച്ചത്തിൽ കാണുമ്പോൾ അവിടെ അനുഭവം വ്യത്യസ്തമായി വരുന്നതാണ്. സമുച്ചിതത്തിൽ നിമിത്ത സമുച്ചയമായി വരുന്നു, വരുന്നിടത്ത് എന്താണ് കാര്യം നേരെയായിട്ട് വരുന്നു. അപ്പം വികല്പിത സമുച്ചിതവുമായ നിമിത്തം, പിന്നെ ഗുണവത് അഗുണവത്വ പ്രയുക്തം ചെയ്യുന്നു തഥാ ആലോക വിശേഷ ഗുണവത് അഗുണവത്വന ഭേദാസ്. നല്ല തെളിഞ്ഞ പ്രകാശമാണെങ്കിൽ അവിടുത്തെ അനുഭവം ഒന്നായിരിക്കും. ഇനി അവിടെ തന്നെ പ്രകാശത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അനുഭവത്തിൽ വ്യത്യാസം വരും. വെളിച്ചങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ വെളുത്ത വസ്തുവിനെ മഞ്ഞ വെളിച്ചത്തിൽ കാണുമ്പോൾ അത് മഞ്ഞയായിട്ട് അനുഭവപ്പെടും, ചുവന്ന വെളിച്ചത്തിൽ കാണുമ്പോൾ ചുവപ്പായിട്ട് അനുഭവപ്പെടും. അതാണ് ആലോക വിശേഷണം. വെളിച്ചത്തിൻ്റെ വിശേഷ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളെല്ലാം വ്യത്യാസപ്പെടും. അപ്പോൾ പൊതുവെ പറയും, എന്താണ് വെളിച്ചം കൊണ്ടാണ് കാണുന്നത്, ഇത് വെളുത്തിരിക്കുന്നു, ഇതിനെ വെളിച്ചം കൊണ്ട് കാണുന്നത്. പക്ഷേ ചുവന്ന വെളിച്ചം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് വെളുത്ത് കാണാൻ പറ്റില്ല, ഇത് ചുവന്നിരിക്കും. അതുപോലെ ചിലടത്ത് വികല്പം കൊണ്ട്, ചിലടത്ത് സമുച്ചയം കൊണ്ട്, ചിലടത്ത് ഗുണവത്വം കൊണ്ട്, ചിലടത്ത് ആ ഗുണമില്ലാത്തതുകൊണ്ട്. ഇവിടെ ഇപ്പം ഇവിടുത്തെ ഈ വെളിച്ചത്തിൽ കാണും, അതുകൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടും. മറ്റൊരു വെളിച്ചത്തിൽ ഈ വെളിച്ചത്തിൻ്റെ ഗുണമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ വേറെ തരത്തിൽ അനുഭവപ്പെടും. അപ്പോൾ പൊതുവെ നമ്മൾ ഇന്ന കാര്യത്തിന് ഇന്ന നിമിത്തം എന്ന് പറഞ്ഞാലും ഇവിടെ കേവലം നിറത്തെ പ്രത്യക്ഷമാക്കുന്നിടത്ത് തന്നെ നമുക്കറിയാം അവിടെ പലതരത്തിലുള്ള നിമിത്തങ്ങൾക്കനുസരിച്ച് നമ്മുടെ അനുഭവം വേറെ വേറെ ആകും. അതുകൊണ്ട് ഇതൊന്നും സാമാന്യ നിയമം പറയാൻ പറ്റത്തില്ല, ഇന്നത് ഇന്നത് തന്നെ വേണം എന്ന് പറയാൻ കഴിയത്തില്ല. ഏവ ആത്മീകത്വ വിജ്ഞാനവി ക്വചിത് ജന്മാന്തരഗതിയുടെ കർമ്മ നിമിത്തം ഭവതി യഥാ പ്രജാപതേഹി. അതുകൊണ്ട് ഈ ആത്മജ്ഞാനത്തെ സംബന്ധിച്ചും ചിലരെ സംബന്ധിച്ച് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ ഉപാസനകൾ നിമിത്തമായി തീരുന്നു. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് ശ്രവണ മനനാദി സാധനകൾ. ആ ശ്രവണ മനനാദി സാധനകൾ പൂർവ്വജന്മത്തിലെ സാധനകൾ നിമിത്തമായി തീരുന്നു. യഥാ പ്രജാപതി തപോ നിമിത്തം. ഇവിടെ തപസ്സെന്ന് പറഞ്ഞാൽ മനനം. ചിലടത്ത് പൂർവ്വജന്മത്തിലെ മനനമായിരിക്കും നിമിത്തമാകുന്നു, ചിലർക്ക് ഈ ജന്മത്തിലെ മനനമായിരിക്കും. തപസ ബ്രഹ്മ ജിജ്ഞാസസ്വ പറയുന്നു, മനനത്തിലൂടെ അതിനെ അറിയണം. ഇത് ശ്രദ്ധേഹേ തപസ്സെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ാണ് തപസ്സെന്ന് വെച്ചാൽ ചാന്ദ്രായണാദി തപസ്സൊന്നുമല്ല, മനനമാണ് നമ്മളെ പറഞ്ഞു. കൊച്ചിത് ആചാര്യവാൻ പുരുഷോ വീത, ചിലടത്ത് ആചാര്യന്റെ സഹായം വേണം, ചിലടത്ത് അത് വേണ്ട. ശ്രദ്ധാവാൻ ലഭ്യജ്ഞാനം, ചിലടത്ത് ശ്രദ്ധയുണ്ട്, ചിലടത്ത് കാണുന്നില്ല. തദ്വിധി പ്രണിപാതേന, ചിലടത്ത് ഗുരുപ്രാപ്തി, ചിലടത്ത് അത് കാണുന്നില്ല. ആചാര്യ ദേവ, ചിലടത്ത് ദ്രഷ്ടവ്യ ശ്രോതവ്യ ശ്രവണ മനനങ്ങൾ, ചിലടത്ത് അത് കാണുന്നില്ല. ഇത് ശ്രുതി സ്മൃതിഭ ഏകാന്ത ജ്ഞാന ലാഭ നിമിത്തത്വം ശ്രദ്ധാപ്രഭൃതീനാം അധർമാദി നിമിത്ത വിയോഗഹേതുത്വം. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഈ ജന്മത്തിലായാലും ശരി പൂർവ്വജന്മത്തിലായാലും ശരി ജ്ഞാനലാഭത്തിന് ഇതെല്ലാം നിമിത്തമാണ്. കൂടിയെത്തി അതിന് പൂർവ്വജന്മത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിലായിരിക്കും. ശ്രദ്ധാപ്രഭൃതീനാം അധർമാദി നിമിത്ത വിയോഗഹേ, എന്തുകൊണ്ട് ഈ പറയുന്ന ശ്രദ്ധ പ്രതിപാദം ആചാര്യൻ ശ്രവണ മനനാദികൾ ഇതെല്ലാം ഓരോ തരത്തിൽ ആ സാധകന്റെ നിലയ്ക്കനുസരിച്ച് അധർമാദി നിമിത്തങ്ങളെ ഇല്ലാതാക്കുന്നു. അപ്പോൾ വളരെ കൂടുതൽ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സോപ്പൊക്കെ ഇട്ട് ശരിയായിട്ട് തേച്ച് കഴുകി കളയേണ്ടി വരും. അഴുക്ക് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ അധികം യത്നം ആവശ്യമില്ല. അതുപോലെ അധർമാദി നിമിത്തം ആ നിമിത്തത്തിൻ്റെ ദാർഢ്യം അനുസരിച്ച് ചിലടത്ത് ഉപാസനകൾ തന്നെ വേണ്ടി വരും, ചിലടത്ത് അത് വേണ്ടി വരുന്നില്ല. ചിലടത്ത് ശ്രവണാദികൾ കൊണ്ട് തന്നെ അത് പാപകം നശിക്കും, ചിലടത്ത് അതുകൊണ്ട് പ്രയോജനം കാണുന്നില്ല. സാറിന് എപ്പോഴും ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് തത്വജ്ഞാനത്തെ ഗ്രഹിച്ചിട്ടും അതിന് സ്ഥിരത വരുന്നില്ല? തത്വജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ടും അതിൻ്റെ നിഷ്ഠ എന്തുകൊണ്ടുണ്ടാകുന്നില്ല? എന്തുകൊണ്ട് അത് വിസ്മൃതമാകുന്നു? എന്തുകൊണ്ട് അത് ഫലത്തെ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് വീണ്ടും താൻ അജ്ഞനായി മാറുന്നു? ഒറ്റ സമാധാനമുള്ളൂ, എന്താണോ ഈ പ്രതിബന്ധങ്ങൾ തത്വജ്ഞാനത്തെ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ മാറി, പ്രതിബന്ധത്തോട് കൂടി ഗ്രഹിച്ചപ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. എന്തുകൊണ്ട് പ്രതിബന്ധം മാറിയില്ല? അതിനുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചില്ല. മറ്റു സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അദ്വൈതത്തിൽ ആവശ്യമാണെന്നാണ് പറയുന്നത്. അല്ല ഒന്നിനും ഇവിടെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല. ഭക്തിയായാലും കർമ്മമായാലും യോഗമായാലും ഏത് കാര്യമായാലും ശരി, ഏത് എന്ത് ഫലത്തിന് ഉപകരിക്കുമോ അതെല്ലാം ചോദിക്കുന്ന. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇനി എപ്പോഴാണ് ഇനി ശ്രവണ മനനങ്ങൾക്ക് സമയം കിട്ടുന്നത്? ഇപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഇനി തത്വജ്ഞാനത്തിന് ശ്രവണ മനനാദികൾക്ക് സമയം ഇപ്പോൾ കിട്ടും? അത് വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാം പ്രബദ്ധ്യതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് അത്രയും പ്രാരബ്ധം ദൃഢമാണെങ്കിൽ ഈ ജന്മത്തിൽ അത് കഴിഞ്ഞെന്ന് വരില്ല. അതിനിപ്പോൾ ആരോട് പറയാനാണ്? ആ വ്യക്തിയിലിരിക്കുന്ന ദോഷബാഹുല്യം കൊണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ വേറെ നിവർത്തിയൊന്നുമില്ല, അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ബഹുനാം ജന്മനാം എന്ന് പറഞ്ഞതുപോലെ വരും. അല്ലെങ്കിൽ മറിച്ച് ഇതുവരും പ്രതിബന്ധക്ഷയെ പാപാദി പ്രതിബന്ധക്ഷയെ പാപാദി പ്രതിബന്ധങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ പലതരത്തിലും പ്രതിബന്ധം വരും. പാപം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യം, അത് തന്നെ ഒരു പാപം കൊണ്ടുവരുന്ന പ്രതിബന്ധമാണ്. മറ്റൊരു കാര്യത്തിലും അവന് ശ്രവണാദി സാധനങ്ങളിലോ മറ്റു സാധനങ്ങളിലോ വരുന്നില്ല, അതൊരു പ്രതിബന്ധമാണ്. അത് ക്ഷയിക്കണം. അതിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പരിഹാരത്തിലോ അത് ക്ഷയിക്കണം. ഇങ്ങനെ പലതരത്തിലും പ്രതിബന്ധങ്ങൾ വരാം. ഒരാളെ സാധന നിഷ്ഠനാകുന്നതിനുള്ള ആ പ്രതിബന്ധങ്ങൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ക്ഷയിച്ച് തത്വജ്ഞാനത്തിന് യോഗ്യതയാകുമ്പോൾ പിന്നീട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ തത്വജ്ഞാനം നശിപ്പിക്കുന്നതാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്വരുതേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മ മനസ്സോർ ഭൂതാർത്ഥ ജ്ഞാന നിമിത്ത സ്വാഭാവ്യ പറയുന്നു. ആത്മ മനസ്സോഹോ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ഈ ആത്മാവും മനസ്സും താതാത്മ്യത്തിയിരിക്കുകയാണ്. ആത്മാവും മനസ്സും കൂടെ താതാത്മ്യത്തിയിരിക്കുകയാണ്, രണ്ടും കൂടി ചേർന്നിരിക്കുകയാണ്. ജ്ഞാനം പ്രകാശിക്കുന്ന മനസ്സിലൂടെ മനസ്സ് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. അപ്പോൾ ഇത് ആത്മാവ്, ഇത് മനസ്സ് നമുക്ക് വേർതിരിക്കാൻ വയ്യും എന്ന അധ്യാസം താതാത്മ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ആ മനസ്സ് അല്ലെങ്കിൽ ആ ജ്ഞാനം ബോധാർത്ഥ ജ്ഞാന നിമിത്ത സ്വഭാവ്യ, അത് വസ്തുസ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു സർവത്ര. അല്ലേ, ഈ മനസ്സും ഈ ആത്മാവും കലർന്നിട്ടില്ല ഈ പുസ്തകത്തിനെ കുറിച്ച് അറിയുന്നത്. ചൈതന്യമില്ലാത്ത മനസ്സുകൊണ്ട് അറിയാൻ പറ്റുമോ? പഞ്ചഭൂതാത്മകമായിരിക്കുന്ന മനസ്സ് ചൈതന്യമില്ലാതെ അതിനറിയാൻ കഴിയുമോ? ഒരിക്കലും കഴിയും. കേവലം നിർഗുണമായിരിക്കുന്ന ആ മനസ്സിന് ഈ വിഷയജ്ഞാനത്തെ ഉണ്ടാക്കി തരാൻ, ആത്മാവിന് ഈ വിഷയജ്ഞാനത്തെ ഉണ്ടാക്കി തരാൻ കഴിയും. ഇത് കൂടിച്ചേർന്നിട്ടാണ് ഈ തത്വജ്ഞാനത്തെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭൂതാർത്ഥ ജ്ഞാന നിമിത്ത അതിൻ്റെ സ്വഭാവമാണ്. അതിങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നത് തന്നെ ഈ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയും. എന്തുകൊണ്ട് ഈ ജന്മമുണ്ടായി, എന്തുകൊണ്ട് ഈ പ്രാരബ്ധമുണ്ടായി, എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് സംസാരം പ്രതീതമാകുന്നു, ലോകം എന്തുകൊണ്ട് സൃഷ്ടമായി, എല്ലാത്തിനും ഒരു സമാധാനം പറയും. എന്താണോ ഇത്, സ്വസ്വരൂപ പ്രാപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സർവസ്വസ്വരൂപ പ്രാപ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഈ ആത്മമിശ്രിതമായിരിക്കുന്ന മനസ്സ്, ജ്ഞാനമിശ്രിതമായിരിക്കുന്ന ഈ മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താണോ ഈ തത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അത് വെളിപ്പെടേണ്ടതായ പാതയിലൂടെ ഗുരു സഞ്ചരിക്കണമെന്നുള്ളതേ ഉള്ളൂ. തസ്മാത് അഹേതുത്വം നഞ്ചാത് ജ്ഞാനസ്യ ശ്രദ്ധ പ്രണിപാതാദീന. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിച്ചു കളയരുത് ശ്രദ്ധ. ശാസ്ത്രത്തിൽ ഗുരുവാക്യത്തിൽ ശ്രദ്ധ പ്രണിപാതം ഗുരുപ്രാപ്തി, പിന്നീട് മുമ്പ് പറഞ്ഞു തപസ്, മനനം, കർമ്മ, ശ്രവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതൊന്നും ഒരിടത്തും തത്വജ്ഞാനത്തിന് കാരണമല്ല എന്ന് ധരിച്ചു കളയരുത്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ അത് പല സന്ദർഭത്തിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കുറച്ചുകൂടി അതിനെ വിശദമായി മറ്റൊരു തരത്തിൽ ഭാഷകാരൻ പറയുന്നു. അത് കാരണമാണ്, ഒന്നിനെയും നമുക്ക് നിഷേധിക്കാൻ, തത്വജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. ഈ കാര്യം അറിയാതെയാണ് ആൾക്കാർ ഉപാസനകളെ നിഷേധിക്കുന്നത്, ക്ഷേത്രവിശ്വാസത്തെ നിഷേധിക്കുന്നത്, ദേവതകളെ നിഷേധിക്കുന്നത്, കർമ്മത്തെ നിഷേധിക്കുന്നത്. ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്നു ഭാഷകാരം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നത് അഹേതുത്വം ന ജാതു ജ്ഞാനസ്യ, ജ്ഞാനത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരിക്കലും അഹേതുവല്ല, കാരണമല്ലാതാകുന്നില്ല, വളച്ച് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കാരണമാണ് എന്ത് എന്ന് പറഞ്ഞ് ശ്രദ്ധ പ്രണിപാതാദി സർവതും, തത്വജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്ന സർവത്തിനെയും മാറ്റുന്നതിന് ഈ പറയുന്നതെല്ലാം ആവശ്യമാണ്. പക്ഷെ തത്വജ്ഞാനത്തിന് ശേഷം ഭയ അരത്യാദികൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു അത് പ്രാരബ്ധമാണെന്ന് എടുത്ത്. അതുകൊണ്ടാണ് പ്രജാപതിയിലും അത് കണ്ടത്. പ്രജാപതിയും തത്വജ്ഞാനി തന്നെയാണ് എന്നുള്ള പറഞ്ഞു വരുന്നത്.
4: Om Namah Shivaya. You are listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.

ഭ്രാതൃ വിജാനഭ്യവന്തേ ഭ്രാതൃ വിജാന വിഭോജ കാമയന്ത്രേ ദേവജവത്സ്യ

ക്ഷമസ്ഥിരീയൻ ചതുരഗന്ധാനയോ ക്രിയത്തെ പ്രീയശ്ചാനം ഏതേജ്യ ഗന്ധാനം

0: ஸ்நுயாம சரதம் இதி ஷட்ரிம்ஷோத்யாயஹ. ஓம்
1: ஓம் நமசிவாய. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: இதினேக்கால் பெரிய சங்கடம் எந்தா வர துக போரே பிரபஞ்ச ஜீவிதம் மதி இது தாராளம் மதிக்கொழுந்து அணிஞ்சிடுன மதிக்கொழுந்த மதி சந்திரன் കൊഴുന്ന ചന്ദ്രകല ചന്ദ്രകലാധരനായ മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ ചന്ദ്രകലയെ കിരീടമായി ധരിക്കുന്ന അല്ലയോ രാജാവേ, ഹേ രാജൻ, മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ, എന്തൊരു പ്രയോഗമായിരുന്നു കവിതയില്. കവിതാങ്കന വീണ് കിടക്കുന്ന പ്രയോഗങ്ങളാണ്, അതിന്റെ ഒഴുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മന്നവ ചന്ദ്രകലാധരനായ ഹേ രാജൻ, പ്രഭു കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുമ്പിലങ്ങയെ മുമ്പിലങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം, എന്റെ ബുദ്ധിയാകുന്ന കുടം, മതിക്കുടം. അവിടെ നേരത്തതില് മതിക്കൊഴുന്നണിഞ്ഞിടുന്ന മുൻമതിക്കുടം, ആ പ്രയോഗങ്ങളുടെ ചാരുത. നിങ്ങൾ സാഹിത്യം പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉണ്ടെങ്കിൽ വളരെ ഗംഭീരമാണ് അത്. ഇതിലെ ഭക്തിയുടെയും വേദാന്തത്തിന്റെ അല്ല, സാഹിത്യം സഹിതത്വമാണ്, ജീവപരയോരൈക്യം, സഹൃദയ ഹൃദയാഹ്ലാദമെന്ന് ആനന്ദവർദ്ധനൻ. അതിനൊക്കെ മുമ്പ് തന്നെ ഭാരതീയർ ആനന്ദവർദ്ധനനും വളരെ മുമ്പ് തന്നെ സഹിതത്വമാണ് സാഹിത്യമെന്ന്, സഹിതോഭവ ഇതി സാഹിത്യ. സഹിതമായി ഭവിക്കുന്നത് സാഹിത്യം. എന്തിനോടുള്ള സഹിതത്വം? ഈശ്വരനോടുള്ള സഹിതത്വം. അതുകൊണ്ടാണ് ചാരുവായിരുന്നത്. വിഷയങ്ങളോടല്ല, വിഷയത്തിൽ സാഹിത്യമില്ല, ബന്ധമേ ഉള്ളൂ. ആ നിലയിൽ ഗംഭീരമാണ് പ്രഭോ കനിഞ്ഞ് കാരുണ്യപൂർവം മുൻമതിക്കുടം മുൻപിൽ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധിയാകുന്ന കലശം കുടം കവിഞ്ഞു വായുമാറ് നിറഞ്ഞു വഴിയുമാറ് നിറഞ്ഞ് കവിയുമാറ് എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയുമാറ് നീ അവിടുന്ന് ചൂടിയാടൂ എന്റെ ബുദ്ധിയാകുന്ന കലശമെടുത്ത് നീ ഒന്ന് താണ്ഡവമാടൂ. നിന്റെ താണ്ഡവം കഴിയുമ്പോൾ എന്റെ ബുദ്ധി നിറഞ്ഞ് കവിയട്ടെ. എന്ന് പ്രാർത്ഥിക്കുക. നല്ലൊരു കൽപ്പനയാണ്. എന്റെ ബുദ്ധി എന്റെ കയ്യിൽ നിന്നിട്ട് കിഞ്ചിജ്ഞനായി ഒരുങ്ങിപ്പോവാണ്. നീ ഒന്നെടുത്ത് ചൂടിയാടിയാൽ എന്റെ ബുദ്ധിയാകുന്ന കലശമേന്തി നീ ഒന്ന് നൃത്തം വെച്ചാൽ അത് കവിഞ്ഞൊഴു. നല്ല, വളരെ സർവത്ര ഭഗവാനുണ്ടായിരുന്നിട്ടും സർവവ്യാപി ആയിട്ടും അറിയാതെ ജഡമയമായി സംസാര ബന്ധത്തിൽ അകപ്പെട്ട് സർവത്ര സർവഥ സദാ ദുഃഖം കൊണ്ട് കരഞ്ഞ് ആയുസ് തീർക്കുന്ന ഈ ഉള്ളവനെ ആലോചിച്ചാൽ ഇനി എന്ത് സങ്കടം വരാനുള്ളത്? ഇതിലപ്പുറം ഇനി സങ്കടം വരാനില്ല. ചന്ദ്രകലാധരനായ പ്രഭു മുൻപേ അങ്ങയെ കാത്തു നിൽക്കുന്ന എന്റെ ബുദ്ധി അതാകുന്ന കലശം നിറഞ്ഞൊഴുകുമാർ അവിടുന്ന് കാരുണ്യപൂർവം ധരിച്ച് നൃത്തം ചെയ്യണമേ. ഭക്തി ഭഗവാങ്കൽ സാഹിത്യമാകുന്ന സ്ഥലം ആ ശ്ലോകത്തിലുണ്ട്. ശങ്കരൻ പറയും മോക്ഷകാരണ സാമഗ്രിയം ഭക്തിരേവഗിരിയസി. എന്റെ ബുദ്ധിയിൽ അങ്ങ് നൃത്തം ചെയ്യണം എന്ന് പറയുമ്പോൾ, അങ്ങ് താണ്ഡവമാടണം എന്ന് പറയുമ്പോൾ, ആ ബുദ്ധി വഴിഞ്ഞൊഴുകുന്നത് നവരസങ്ങളോടുകൂടി ആ നടൻ നൃത്തം ചെയ്യുമ്പോഴാണ്. ഏത് നടൻ ഭൈരവനും ഭൈരവിയും താന്ത്രിക സങ്കല്പത്തിൽ വലുതാണ്, ഓർമ്മ വരുമെങ്കിൽ ശങ്കരന്റെ സൗന്ദര്യലഹരി ഇത് കാണാം. താണ്ഡവവും ലാസ്യവും അതിലുണ്ടാകുന്ന നവരസങ്ങളും വർണ്ണിതമാണ്. എന്റെ കലശമെടുത്ത് നീ താണ്ഡവമാടുമ്പോൾ ഉണ്ടാകുന്ന, എന്റെ ബുദ്ധിയെ ഭഗവത് അർപ്പിതമാക്കുന്ന, അന്തർമുഖമാക്കി നിന്നെ നിറയ്ക്കുന്ന, ആത്മാനുഭവം നിറയ്ക്കുന്ന സവികൽപ സമാധ്യാനുഭവം, ബുദ്ധി വിഷയങ്ങളിൽ നിന്ന് വിട്ട് ഭഗവത് അർപ്പിതമാകുന്ന ഒരവസ്ഥ. സമാധിയുടെ പല അവസ്ഥയുണ്ട്. അതിൽ സവികൽപ്പിതം തന്റെ കൽപ്പനകളെ വിട്ട് ഭഗവത് കൽപ്പിതമാകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധബോധം, എല്ലാം അതാണ് എന്നറിയുന്ന അവസ്ഥ. അവിടെ പിന്നെ വേറിട്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആത്മനിവേദനം കഴിഞ്ഞ് ഉയരുന്ന അവസ്ഥ, ഹേ ഭഗവൻ നീ വിചാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ആ ആത്മനിവേദനത്തില് മനസ്സ്, അതിലെ കൽപ്പനകൾ ഇവയൊക്കെ വിട്ട് നിശ്ചയാത്മികയായ ബുദ്ധിയിലൂടെ നീ നിറഞ്ഞു നിൽക്കണം. എന്റെ ബുദ്ധിയാകുന്ന കലശം നീ ചൂടിയാടണം. ആ ചൂടിയാടുക പ്രയോഗവും പ്രാചീനമാണ്, പ്രാക് പ്രയോഗമാണ്. ചൂടിയാടുക എന്ന് പറയുമ്പോ കലശം ചൂടിയാടുന്നത് മറ്റു ബോധമില്ലാതെ ഏകബോധത്തിൽ മാത്രമാണ്. കലശത്തിൽ ബോധമുണ്ടായാൽ ചൂടിയാടാനാവില്ല. മനസ്സിലായില്ല, അത് വിടിയിട്ടില്ല. കലശവും തലേ ചൂടി ആടിയിട്ടുണ്ടോ? ഇല്ല. ആടുന്ന കണ്ടിട്ടുണ്ടോ? അതുമില്ല. കണ്ടിട്ടുണ്ട്. നമ്മൾ ചൂടിയാടിയാൽ കലശത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും, അതൊന്നറിയില്ല. അവനാടുമ്പോ കലശത്തെ കുറിച്ചുള്ള യാതൊരു ബോധവുമില്ല. അവൻ ഭക്തിയുടെ ഒരു അക്ഷാംശത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. കലശം അവിടെ ഇരുന്നോളൂ. ഞാൻ രാവിലെ പറഞ്ഞപ്പോ നിങ്ങളിൽ ചിലർക്കെങ്കിലും സംശയമുണ്ട്, നിങ്ങളത് ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു. സ്വാമി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ലെന്നേ ഉള്ളൂ. സ്വാമിമാരോട് അങ്ങനെയൊന്നും ചോദിക്കരുതല്ലോ എന്ന് വിചാരിച്ചാണ്. ലൗകിക കർമ്മങ്ങളിൽ ആലോചന വേണ്ടെന്നാണ് സ്വാമി പറഞ്ഞത്. അത് ശരിയാകുന്നില്ല, നമുക്കറിയാം അല്ലേ? അങ്ങനല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞേ? അവിടെ ആ കത്തരയിലിരുന്ന് ശരിയല്ല വരുന്ന കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത് തന്നെയാണ് അതിന്റെ ഉദാഹരണം. അവനത് ചൂടിയാടുമ്പോൾ അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ അവൻ ആലോചനയില്ലെങ്കിൽ ആ കലശം അനങ്ങില്ല. അവൻ എങ്ങനെയൊക്കെ ചാടുന്നോ അതുപോലൊക്കെ കലകും. അതിലെ രസകരമായ വസ്തുത, അവനൊന്ന് ചാടിയിട്ട് നിന്നാൽ ആ കലശം അവന്റെ വേഗതയിൽ മുകളിലോട്ട് പോയി കൃത്യമായി അവിടെ തന്നെ മനസ്സിലായില്ല. ആ കലശത്തിൽ അവന്റെ മനസ്സ് എന്നാൽ അത് നേരെ തലേവന്ന് തട്ടും മറിയും എല്ലാം താഴെ പോകും. കലശം കരകോക്കി ആടുന്നവരെ കണ്ടിട്ടില്ല? അവർ രണ്ട് കലശം തമ്മാനാടും, ഒരു കലശം തലയിലുണ്ടാവും നിലത്തൂടെ ഇഴയും. കമന്ന് പൈസ എടുക്കും, വാവുണ്ട്, ശരിയല്ല, കണ്ടിട്ടില്ല? അവർ കമന്ന് പൈസ എടുക്കുമ്പം കലശത്തെ പിടിക്കുന്നില്ല, കലശം അവരുടെ തലയിൽ കൂടെ നിരങ്ങി പുറകിലേക്ക് പോകും. കണ്ടിട്ടില്ല? നിങ്ങളിരുന്ന് വളരെ വിഷമിക്കും, കൈയടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഈ കലശം തന്നെ തന്നെ നടന്ന് പുറകോട്ട് പോവുക. അവര് പൈസ കടിച്ചെടുത്ത് എഴുന്നേറ്റ് വരുമ്പോ കലശം നടന്ന് മുമ്പിലോട്ട് വരും. ഇങ്ങനൊന്നും കണ്ടിട്ടില്ല? ഇവിടെയൊക്കെ ഉണ്ട് ഈ കരകാട്ടം എന്ന് പറയും. തമിഴ്നാട്ടിൽ നിന്ന് ചില പെൺകുട്ടികൾ വന്ന് കണ്ടിട്ടില്ല? ഇവിടെയുണ്ട്, കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അവരാടുന്നത്? അത് പിന്നെ അവര് സൈക്കിളിലെങ്കിലും ശ്രദ്ധ, ഇതവല്ല, ഇതവരാ ഭഗവാനിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. ശ്രദ്ധിച്ചാ പറഞ്ഞു. അപ്പൊ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അവരാ ഒരിടത്ത് വെച്ചിരിക്കുക. അങ്ങനെയുള്ളവനായി ജീവിതത്തിൽ വിജയിക്കുന്ന മുഴുവൻ എന്റെ കലശം നീ ചൂടിയാടിയാൽ നീയാണ് ആടുന്നത്, ഞാനാണ് ആടുന്നതെന്ന് ഓർത്താൽ എന്റെ മിടുക്കത്രയ്ക്ക് കേമോ അല്ല, താഴെ പോകും. ഞാനാണ് പറയാൻ പോകുന്നത്, ഞാനാണ് കേൾക്കാൻ പോകുന്നത്, ഞാനാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത് തുടങ്ങിയതിലെല്ലാം കിഞ്ചിജ്ഞനെ ഏൽപ്പിച്ചാൽ എല്ലാം കൂടി. കാരണം അവൻ കിഞ്ചിജ്ഞനാണ്. അതുകൊണ്ട് എന്റെ ബുദ്ധിയാകുന്ന കുടം, മന്മതിക്കുടം നീ ചൂടിയാട്, ഞാനല്ല ആടുന്നത്, നീയാണ് ആടുന്നത്. നീ ആടിയാൽ ഞാൻ ആനന്ദിക്കും. ഞാനിതുവരെ ആടിയതാണ് ഈ ജഗത്തിൽ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങൾ അത്രയും. ഇതാരാ ചെയ്തത്? ഞാനാ ചെയ്തത് ദുഃഖം. ഇതോ അതും ഞാൻ തന്നെയാണ്. ഞാൻ ജന്മജന്മാന്തരങ്ങളുടെ ഞാൻ ചെയ്തു കൂട്ടിയതെല്ലാം നിത്യദുഃഖത്തിന്റെ ഇതിഹാസമായി വരുമ്പോൾ ഇതുവരെ ഞാൻ ചൂടിയാട്ടിയത് നിർത്തി. എന്റെ മതിക്കൂടം നീ ഒന്ന് ചൂടിയാടും. അല്ലയോ ചന്ദ്രകലാധരനായ മന്നവ, നിന്റെ മുൻപിൽ നിന്നെയും കാത്തു നിൽക്കുന്ന എന്റെ ഈ ബുദ്ധി ആകുന്ന കലശം നീയൊന്ന് ചൂടിയാടുന്നതോടുകൂടി അത് നിറഞ്ഞ് കവിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല വിഭവമാണ്. പത്ത്, അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നമിച്ചിടും നമ ശിവായ നായക നമോ നമ. നിങ്ങളുടെ പുസ്തകത്തിൽ വിളങ്ങി എന്നെ എന്നത് മാറ്റിട്ട് വിഴുങ്ങി എന്നെ, വിഴുങ്ങി എന്നെ, അങ്ങനെയാണ് നിങ്ങൾ ചൊല്ലുന്നതും കേട്ടതും ചിലരുതിയിരിക്കുന്നു. വിഴുങ്ങി എന്നെ അത് നടിച്ചത് തന്നെ. മറ്റത് വിഴുങ്ങി, വിളങ്ങി എന്നുള്ളത് മാറ്റി വിഴുങ്ങി, അത്രേ ഉള്ളൂ. അടിക്കു വന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമ. നല്ല ഭക്തിയോടെ ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലിയാൽ ആ നമശിവായ എന്ന പഞ്ചാക്ഷരം, വൈദികമായ പഞ്ചാക്ഷരം, വൈദിക മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ്. വൈദിക മന്ത്രങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ജപിക്കുന്ന പല മന്ത്രങ്ങളും വൈദികമല്ല, അവൈദികമാണ്. ഗായത്രി വൈദികമാണ്, നമശിവായ വൈദികമാണ്. ആ പഞ്ചാക്ഷര മന്ത്രം അതാ അക്ഷരങ്ങളെ യോജിപ്പിച്ച് എടുത്ത് നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമ എന്ന് ഭക്തി പാരവശ്യത്തോടെ ചൊല്ലുമ്പോ നിങ്ങളുടെ തന്തുക്കളിൽ ഒരു പരിണാമം സംഭവിക്കും. അങ്ങനെയാണ് അതിന്റെ യോജിപ്പ്. അതുകൊണ്ടാണ് ഇതിന്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്ത്രാഗതങ്ങളുടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ശൈവ തന്ത്രാഗമ പ്രധാനങ്ങളായ സ്വരവിന്യാസങ്ങൾ ഇതിൽ നിഹിതമാണ്. കേരളം അപൂർവമായി ദർശിച്ചിട്ടുള്ള അനുഭൂതി സമ്പന്നന്മാർക്ക് അതിലൊരാളാണ് നാരായണൻ. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന, കാരണം അനുഭൂതിയുടെ ലോകങ്ങൾ വാക്കിന്റെ ലോകങ്ങൾ വേറെ, ആനുഭൗതിക പ്രപഞ്ചമെന്നൊന്നുണ്ട്, അത് യുക്തിയുടെ ലോകമല്ല, അതൊരു വൈകാരികതയുടെ ലോകമാണ്. പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ, സ്ത്രീയോ പുരുഷനോ, എല്ലാ വേദനകളോടും കൂടി തന്റെ പെറ്റ മാതാവിന്റെ മടിയിൽ വന്നൊന്ന് കിടക്കുമ്പോൾ ആ വിരലുകൾ അവന്റെ തലമുടിക്കിടയിലൂടെ തഴുകി അവൻ പോയ ലോകങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ അവൻ പറയാനൊരുങ്ങിയാൽ തന്നെ അവനെ ഏതോ അജ്ഞേയമായൊരു ശൈശവത്തിലേക്ക് നിഷ്കളങ്കമായി കൂട്ടിക്കൊണ്ടുപോകാൻ വെമ്പുന്ന കാമനയുടെ ഒരു ലോകവും തുറന്നു വയ്ക്കാത്ത, കുറ്റപ്പെടുത്തലുകളുടെ ഒരു വാക്കുമില്ലാത്ത, ഒരു മടിത്തട്ട്, സർവസ്നേഹത്തിന്റെയും ഒരു മടിത്തട്ട്, നിങ്ങൾ അല്പനേരം ഒന്ന് സങ്കൽപ്പിച്ചാൽ അത് വിചാരത്തിന്റെ ലോകമല്ല, ഒരു വികാരത്തിന്റെ ലോകമാണെന്ന് മനസ്സിലാവും. അവിടെ നിങ്ങളുടെ വൈകാരിക തന്തുക്കൾ അത്രയും, ഇമോഷൻസ് ഏതോ അവാച്യമായ അനുഭൂതിയെ പുലുകാതിരിക്കില്ല. ഒരമ്മ കൈത്തലം കൊണ്ട് സമ്മാനിപ്പിച്ച അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തെ കുറിച്ച് നിങ്ങൾ പറയാനൊരുങ്ങിയാൽ പോലും അവൾ അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം അവൾക്ക് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളൊന്നും സങ്കല്പത്തിലില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രായമായവരുടെ കുട്ടിക്കാലം ഓർത്താൽ മതി. ഏത് കുഴപ്പം പിടിച്ച കേസ് കേട്ടുമായി എത്തിയാലും ഒരു 10 മിനിറ്റ് ആ മടിത്തട്ട് കിടക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന പോലെ തോന്നും. ശരിയല്ല, ഓർമ്മയില്ല. പ്രായമായവർക്കും ഓർമ്മയില്ല ഇങ്ങനെ കിടന്നിട്ടുള്ളത്. ഇല്ല, ഉണ്ട്. നിങ്ങൾ പഠിക്കാനോ ബുദ്ധി വികസിക്കാനോ ഒക്കെ വേണ്ടിയുള്ള പുസ്തകമൊക്കെ തുറന്നു വെച്ച് വിളക്കമൊക്കെ കത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ആ അമ്മ വന്ന് പതുക്കെ ഊതിക്കിടത്തു മതി, കിടന്നുറങ്ങും.
1: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
3: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.

പുറയിൽ പോയി. ദേവന്മാര് പോയി യുദ്ധം ജയിച്ച് തിരിച്ചു വന്നപ്പോ അഗ്നിദേവനെ കാണാനുണ്ട്, തങ്ങളുടെ വസ്തുവകകളും കാണാനുണ്ട്. അല്ല, അഗ്നിദേവനെ അന്വേഷിച്ച് ദേവന്മാരുണ്ട്. അങ്ങനെ പോയി അവസാനം കണ്ട് പിടിച്ച് അഗ്നിദേവനെ അവര് കൈകാര്യം ചെയ്തു. അപ്പോ സങ്കടം വന്നു, അഗ്നിദേവൻ കരഞ്ഞു. കരഞ്ഞപ്പോ ആ കണ്ണുനീര് ഉരുണ്ടുരുണ്ട് വീണതാണ്, വെള്ളിയായി തീർന്നതാണ്. ഭൂമിയിൽ കാണുന്ന വെള്ളിയല്ല, അഗ്നിദേവന്റെ കണ്ണുനീരാണ്. അതുകൊണ്ട് അത് കണ്ണുനീരല്ലേ, കണ്ണുനീർ എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു വസ്തുവല്ല, ഒന്നാമത് ദുഃഖത്തിന്റെ ഒരു പ്രതീകമാണ്, അതുകൊണ്ട് നിന്ദ്യമാണ്. അതുകൊണ്ട് യാഗത്തിൽ വെള്ളി ദാനമായി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവന്റെ വീട്ടിൽ കരച്ചിലുണ്ടാകും, കരയുമെന്നാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും ദുഃഖം യജമാനൻ സംഭവിക്കും എന്നും മറ്റും പറയുന്നുണ്ട്. അപ്പൊ ഇതെന്താണോ, യാഗത്തിൽ വെള്ളി ദാനം ചെയ്യുക എന്ന് പറയുന്ന ഒരു നിന്ദ്യമായ കർമ്മമാണ്, അത് അരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിനെ നിന്ദിക്കുകയാണ്, വെള്ളിയെ ദാനം ചെയ്യുക നിന്ദിക്കുകയാണ്. അപ്പൊ ചിലടത്ത് അർത്ഥവാദ വാക്യങ്ങൾ കർമ്മത്തിന്റെ പ്രാശസ്ത്യത്തെ, അതിന്റെ മഹത്വത്തെ ബോധിപ്പിക്കും, ചിലടത്ത് കർമ്മത്തെ നിന്ദിക്കും. രജത ദാനം എന്ന് പറയുന്ന നിന്ദ്യമാണ്, അതിനെ നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സുഅരോധി ഇതെന്ന് പറയുന്ന ഈ വാക്യം. ഇപ്പൊ ബർഹിഷി രജതം നദേയം എന്ന് പറയുന്ന നിഷേധവും ഈ അർത്ഥവാദവും കൂടി ചേർന്നിട്ട് ഒരു വിശാലമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വഅരോധി എന്ന് തുടങ്ങുന്ന ഈ വേദവാക്യം അത് സാർത്ഥകമാണ്, അത് അർത്ഥവത്താണ്. വിധിവാക്യവും അല്ലെങ്കിൽ നിഷേധവാക്യവുമായിട്ട് ചേരുമ്പോഴേ അർത്ഥവാദങ്ങൾ സാർത്ഥകമാകത്തുള്ളൂ. അതുപോലെ ഉപനിഷത് വാക്യങ്ങളും അർത്ഥവാദ വാക്യങ്ങളാണ്. അതുകൊണ്ട് അത് വിധിവാക്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നിഷേധവാക്യങ്ങളുമായിട്ടോ ചേർന്ന് ഒരർത്ഥത്തെ ബോധിപ്പിക്കും, അതിന് സ്വതന്ത്രമായി അർത്ഥമില്ല എന്നൊക്കെയാണ് പൂർവമീമാംസയുടെ അഭിപ്രായം. അതാണ് നമ്മൾ പറയുന്നത് അതേവസോ അരോധീ ഇത്യവമാദീന. ഈ വാക്യങ്ങളും ആനർത്ഥക്യം മാഭൂത് ഇതൊന്നും നിരർത്ഥകമാകരുത്. അർത്ഥവാദ വാക്യങ്ങൾ നിരർത്ഥകമായി കഴിഞ്ഞാൽ വേദത്തിന്റെ ഏകദേശം നിരർത്ഥകമായി ഒരു ഭാഗം. അതുകൊണ്ട് പൂർവമീമാംസയിൽ നേരത്തെ പറഞ്ഞ പൂർവപക്ഷത്തിന്റെ സിദ്ധാന്തമായിട്ട് ഈ സൂത്രം വരുന്നു. വിധിനാതു ഏകവാക്യത്വ, വിധിവാക്യങ്ങളുമായിട്ട് ഏകവാക്യത്വം എന്ന് വെച്ചാൽ വിധിവാക്യവുമായി ചേർന്ന് ഒരു അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് സ്തുത്യർത്ഥേന വിധീനാം സിഹു, വിധികളെ സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിന്ദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്നത്. ഇതി താപകത്വേന അർത്ഥവാദത്വം അർത്ഥവത്വം ഉക്തം. അതുകൊണ്ട് വിധിയെ വാക്യങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി അർത്ഥവാദങ്ങൾ വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അതല്ല അർത്ഥവത്വമാണ്, അത് അപ്രമാണമല്ല, പ്രാമാണികമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പൂർവമീമാംസയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പൂർവപക്ഷി, നിങ്ങളുടെ ഈ ഉപനിഷത്തുകളെല്ലാം അർത്ഥവാദ വാക്യങ്ങളാണ്, വിധിവാക്യങ്ങളുമായിട്ടെല്ലാം ചേർന്ന് അതിന് അർത്ഥമുണ്ടാകും, സ്വതന്ത്രമായ അത് അർത്ഥമില്ല, സിദ്ധമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല, സിദ്ധമായ ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷാർത്ഥം നേടാൻ ഒക്കത്തില്ല. വേദം എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തെയാണ് നിർദ്ദേശിക്കുന്നത്. അപ്പൊ യാഗാദികൾ ചെയ്താലേ പുരുഷാർത്ഥം നേടാൻ കഴിയത്തുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ഇത് അർത്ഥവാദങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി മന്ത്രങ്ങളും ഇതുപോലെ തന്നെയാണ്. മന്ത്രഭാഗം മന്ത്രാണാംച വിഷയത്വ ഇത്യാദീന ക്രിയാ തത്സാധന അഭിതായിത്വേന കർമ്മ സ്വഭാവിത്വം ഉക്തം. അതുപോലെ തന്നെ വിഷയത്വ പദാർത്ഥ ശാഖ അതിന്റെ ശാഖയെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് അതിനെ ഛേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മന്ത്രമാണ് യാഗത്തിന്റെ ഒരു ഭാഗമായിട്ട് വിഷയത്വ എന്ന് തുടങ്ങുന്ന മന്ത്രം. ഇത്യവമാദീന ഈ മന്ത്രങ്ങളുമെല്ലാം എന്താണ് ക്രിയാ സാധന അഭിധായിത്വേന, ക്രിയയെ അല്ലെങ്കിൽ ക്രിയയുടെ സാധനം ദ്രവ്യം, ക്രിയക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യം ദധി തൈര്, ക്രിയക്ക് ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യമാണ്. യൂപം കുറ്റി പശുവിനെ കിട്ടുന്നതിന്, അതായത് ആടിനെ കിട്ടുന്നതിന്, ഇതെല്ലാം ക്രിയാ സാധനങ്ങളാണ്. ഇതിനെയെല്ലാം അഭിധായിത്വേന ഇതിനെയെല്ലാം പറയുന്നു, അല്ലെങ്കിൽ ഇതിനെയെല്ലാം വെളിപ്പെടുത്തുന്നു. മന്ത്രങ്ങളും ക്രിയയെ അല്ലെങ്കിൽ അതിനുള്ള ക്രിയ എന്ന് വെച്ചാൽ യാഗം, അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത് അതിനുപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ, ഒരു നെല്ല് യാഗത്തിന്റെ ഒരു സാധനമാണ്. ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം വെളിപ്പെടുത്തുന്നു. അങ്ങനെ കർമ്മ സമവായിത്വം കർമ്മ അംഗമാണ്. ഇതും പൂർവമീമാംസയിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് അർത്ഥവാദ വാക്യങ്ങളും മന്ത്രങ്ങളും എല്ലാം എന്താണ്, ഇതെല്ലാം കർമ്മ അംഗങ്ങളാണ്. അതുകൊണ്ട് എന്താണ് ന ക്വചിതവി വേദവാക്യാന വിധി സംസ്പർശ മന്ത്രേണ അർത്ഥവത്ത ദൃഷ്ട ഉപന്നാവ. അതുകൊണ്ട് പൂർവമീമാംസകരുടെ അഭിപ്രായം എന്താണ്, വേദാന്ത വാക്യാന വേദാന്ത വാക്യങ്ങൾ ക്വചിതവി ഒരിടത്തും തന്നെ വേദം സമൂലം

0: പരിശോധിച്ചു കഴിഞ്ഞാൽ, മൊത്തം വേദം ആദ്യന്തം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും തന്നെ വിധി സംസ്പർശ മന്ത്രേണ, വിധിയുമായിട്ട് ബന്ധം കൂടാതെ അർത്ഥവത്ത ദൃഷ്ട, അർത്ഥവത്വം കാണുന്നില്ല, സാർത്ഥകത കാണുന്നില്ല, ഉപപന്ന അത് യുക്തവുമല്ല, അങ്ങനെ ചിന്തിക്കുന്നു. അതുകൊണ്ട് വിധിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ മാത്രമേ പ്രമാണമാകുന്നുള്ളൂ. വേദവാക്യങ്ങൾ അല്ലാത്ത വാക്യങ്ങൾ, മന്ത്രങ്ങളോ അർത്ഥവാദങ്ങളോ അതെല്ലാം വിധിയോട് ചേരുന്നതുകൊണ്ട്, വിധിയോട് അന്വയിക്കുന്നതുകൊണ്ട് അതെല്ലാം സാർത്ഥകമാണ്. അതുകൊണ്ട് ഉപനിഷത് ഭാഗങ്ങളൊന്നും സ്വതന്ത്രമായി ആശയത്തെ പ്രകാശിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളല്ല എന്നാണ് ഭാട്ടമീമാംസയുടെ അഭിപ്രായം. അതിനു വേണ്ടിയിട്ടാണ് ഈ സു അരോധി തുടങ്ങി. പക്ഷെ ഇതിന്റെയൊക്കെ ഈ വാക്യങ്ങളുടെ എല്ലാം ദുർവ്യാഖ്യാനങ്ങൾ വേദത്തെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. ചില വാക്യങ്ങളെല്ലാം പിൽക്കാലത്ത് വളരെ ദുർവ്യാഖ്യാനം ചെയ്തു, ചില വാക്യങ്ങളെ പിന്നെ കണ്ടില്ല എന്ന് നടിച്ച് അങ്ങനെ. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നുണ്ടാണ് ആ കാര്യം പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ പൗരോഹിത്യ മേധാവിത്വം എന്ന് പറയും, പുരോഹിതന്മാര് അങ്ങനെ ചെയ്തതാണ്. അതാണ് ഈ കൊടുത്തിരിക്കുന്ന യഥേമാം വാചം കല്യാണി ആവതാനി ജനേ ബ്രഹ്മരാജന്യാഭ്യാം ശൂദ്രായച എന്ന് തുടങ്ങുന്ന ഈ വാക്യം ശുക്ലയജുർവേദത്തിലുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ശ്രുതിയിൽ വേദാധ്യയനം ശൂദ്രർക്ക് പോലും വിധിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രുതിയെ പരമപ്രമാണമായി കരുതുന്ന വേദാന്ത ശാസ്ത്രത്തിന്റെ പ്രമുഖരായ ആചാര്യന്മാര് ഒരാളായ ശ്രീമതി ശങ്കരാചാര്യ സ്വാമികൾ ശൂദ്രർക്ക് വേദ നിഷേധം കൽപ്പിച്ചു എന്നത് യുക്തിഭംഗം ആയില്ലേ? ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഒരിക്കലും ശൂദ്രർക്ക് വേദം നിഷേധിച്ചിട്ടില്ല. ശങ്കരാചാര്യ ശൂദ്രർക്ക് വേദാധ്യയനം നിഷേധിച്ചിട്ടില്ല. അങ്ങനെ നമ്മളൊരു ആരോപണം ശങ്കരാചാര്യരുടെ പേരിൽ പറയുന്നത് ശരിയല്ല. ശൂദ്രർക്ക് വേദാധ്യയനം പാടില്ല എന്ന് നിഷേധിച്ച സ്മൃതികൾ അതിനെ ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. അതിന് ശങ്കരാചാര്യർ പ്രമാണമായി സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ ശങ്കരാചാര്യർ ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്ന് നിഷേധിച്ചിട്ടില്ല. ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല എന്നുള്ള സ്മൃതികൾ ഉദ്ധരിച്ചു ഗൗതമ സ്മൃതി, അത് ശങ്കരാചാര്യർ ഉദ്ധരിച്ചിട്ടുണ്ട്. ശൂദ്രം കേൾക്കുന്ന വേദന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്നുള്ള ആ സ്മൃതിയെ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ നിഷേധിക്കുന്നു എന്നല്ല എന്റെ അർത്ഥം. അങ്ങനെയുള്ള പ്രമാണങ്ങളെ ശങ്കരാചാര്യർ അംഗീകരിച്ചു എന്നുള്ളതാണ്, അതിനെ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതിനാൽ തന്നെ അപശൂദ്രാദി പ്രകരണവും മറ്റും പ്രക്ഷിപ്തം. എന്തായാലും ഇങ്ങനെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇതിൽ മലയാളം വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. ഒരു പെസുമാണ് ഇതിൽ ശ്രദ്ധിച്ച് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രദ്ധ മതി മലയാളം ശരിയായിക്കോളും. അപ്പൊ അപശൂദ്ര പ്രതികരണം പ്രക്ഷിപ്തമാണോ എന്നുള്ളതാണ്. നമ്മളിപ്പോ അപശൂദ്ര അധികരണത്തിൽ എത്തിയില്ല എന്നാലും ചോദിക്കുമ്പോ സമാനം പറയണമല്ലോ. അപശൂദ്രാധികരണം ഒരു കാരണവശാലും പ്രക്ഷിപ്തമാകാൻ വഴിയില്ല. കാരണം അത് പ്രക്ഷിപ്തമാണെങ്കിൽ അത് പ്രക്ഷിപ്തമാണെന്ന് ആര് പറയണം? ഈ പറയുന്ന പ്രക്ഷിപ്തമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പിൽക്കാലത്ത് ആരും അത് എഴുതി ചേർത്താണ്. അങ്ങനെ ആകാനുള്ള ഒരു സാധ്യതയും എന്തുകൊണ്ട് സാധ്യതയില്ല? കാരണം ഈ അപശൂദ്രാധികരണം എന്ന് പറയുന്നത് ഈ ഉത്തരമീമാംസയിൽ മാത്രമുള്ളതല്ല, പൂർവ്വമീമാംസയിലും ഉണ്ട് അപശൂദ്രാധികരണം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത ഈ പൂർവ്വമീമാംസ ജൈമിനീയ മീമാംസയിലുണ്ട് അപശൂദ്രാധികരണം എന്ന് പറയുന്ന ഒരു ഭാഗം. അവിടെയും ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വേദ അധ്യയനവും വൈദിക കർമ്മങ്ങളും എല്ലാം ശൂദ്രർക്കാകാമോ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെ പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. എല്ലാ ഭാഷകാരന്മാരും ഇത് ശങ്കരാചാര്യർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. മാധവനും രാമാനുജനും എല്ലാവരും അപശൂദ്രാധികരണത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഭാഷയങ്ങളിലും ഇതൊക്കെ മാറ്റി എഴുതിയത് ആരാ എഴുതിച്ചേർത്ത്? ഒരാൾ വിചാരിച്ച നടക്കുക? പലതരത്തിൽ ഈ ബ്രഹ്മസൂത്രത്തെയും മറ്റും വ്യാഖ്യാനിച്ചിട്ടുള്ള വിഭിന്നമായ സിദ്ധാന്തങ്ങൾ രചിച്ചിട്ടുള്ള ഈ ആചാര്യന്മാരുടെ എല്ലാം ഭാഷയത്തിൽ ഏതോ ഒരാള് എവിടെയോ ഇരുന്നു ഇത് എഴുതിച്ചേർത്തു എന്നൊക്കെ കൽപ്പിക്കുന്നത് അബദ്ധമാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ, അദ്വൈതാചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യർ എങ്ങനെ ഈ ഒരു കാര്യത്തെ സമർത്ഥിക്കും അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന്റെ തകരാറ് ഈ അദ്വൈതം ശരിയായിട്ട് പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ കലാകൗമുദി വായിച്ച് അദ്വൈതം പഠിക്കുന്നതിന്റെ തകരാറാണ്. ഈ സമ്പ്രദായത്തിലൂടെ അദ്വൈതം പഠിച്ചു വരുന്നവർ, അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യരുടെ കാലത്ത് തുടങ്ങി വെച്ച അധ്യയന അധ്യാപന ക്രമം ഇന്നും നിലനിന്നു വരുന്നുണ്ട് ഈ മഠങ്ങളിലെല്ലാം. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങളിൽ അതുപോലെയുള്ള മറ്റ് ആശ്രമങ്ങളിൽ അദ്വൈതികൾ ഈ ക്രമത്തിൽ നിന്നും പഠിപ്പിച്ചു വരുന്നു. അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് അവശൂദ്രാധികരണം പ്രസിദ്ധമാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഈ ലോകത്ത് ഒരിടത്തും നിലവിലില്ല. ഏതെങ്കിലും ഒരു ശങ്കരാചാര്യർ അത് പറയത്തില്ല, ഇത് പ്രക്ഷിപ്തമാണ്. പിന്നെ മറ്റുള്ളവർ പറയുന്നതിന് അടിസ്ഥാനമില്ലാതെ പറയുന്നതാണ് അത് പ്രക്ഷിപ്തമാണ്. അങ്ങനെ ഒരാൾക്ക് ഇതിലെല്ലാം അങ്ങനെ പ്രക്ഷിപ്തമായി കഴിഞ്ഞാൽ വരുന്ന എന്ന് വെച്ചാൽ പാഠഭേദം വരും. ഇപ്പൊ കാളിദാസാദി കൃതികളിൽ മഹാഭാരതത്തിൽ രാമായണത്തിലൊക്കെ പ്രക്ഷിപ്തമാണ്. പ്രക്ഷിപ്തമായ ഭാഗങ്ങളുള്ളതുകൊണ്ട് എന്ത് വരുന്ന രണ്ടു തരത്തിലുള്ള പാഠം കിട്ടും. ചില ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഭണ്ഡാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹാഭാരതത്തിന്റെ ഒരു നല്ലൊരു എഡിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറ്റ് മഹാഭാരതങ്ങളിൽ നിന്ന് ഉണ്ടെന്ന് പറയുന്ന പല ഭാഗങ്ങളും അതിനകത്ത് അവർ ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പല പല മഹാഭാരതങ്ങളുടെ പ്രതികൾ അതിന്റെ കയ്യെഴുത്ത് പ്രതികളും മറ്റുമെല്ലാം കണ്ടെടുത്ത് ഇതിന് അനേകം പണ്ഡിതന്മാർ കൂടി ചേർന്ന് ഇരുന്ന് വളരെ വിശദമായി ചർച്ച ചെയ്ത് ഇത് പിൽക്കാലത്ത് എഴുതി ചേർത്തു. പല കാലങ്ങളിലായിട്ട് പലരും അത് എഴുതി ചേർത്തു എന്ന് കരുതിയ ഭാഗങ്ങളെല്ലാം അവർ ഒഴിവാക്കി മഹാഭാരതം കുറച്ച് ചെറുതാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അംഗീകരിക്കാം. കാരണം എന്തുകൊണ്ട്? പലതരത്തിലുള്ള പാഠങ്ങൾ ഉള്ളത് കൊണ്ട് ഏതോ ചില പാഠങ്ങൾ തൽക്കാലത്ത് എഴുതിച്ചേർത്താണ്. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് അങ്ങനെ ഒരു പാഠം ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതായത് അവിശുദ്ധാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം അങ്ങനെ ഒന്നും കണ്ടെത്തിയിട്ടില്ല, കണ്ടെത്താൻ ഒപ്പത്തുമില്ല. കാരണം അത് പ്രക്ഷിപ്തമല്ലാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇത് പ്രക്ഷിപ്തമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ഭാഷ്യം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ നാനാഭാഗത്ത് ഒരേ സമയം അധ്യയന അധ്യാപനം ഇങ്ങനെ നടത്തി വന്നതാണ്. ഒരാളിത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതല്ല, ഓരോ മഠങ്ങളിലും ഇതിങ്ങനെ പഠിക്കുകയും പഠിപ്പിക്കുകയും വന്നു. ഇതെല്ലാം അന്ന് അച്ചടിയില്ല, ഇതെല്ലാം ഓലയിലോ ഊർജ പത്രത്തിലോ ഒക്കെ എഴുതി വെച്ചാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്തു. ഇതാരെങ്കിലും കൂട്ടിച്ചേർത്താണെങ്കിൽ ഇതിനെല്ലാം കൂടെ ഒരാൾ സംഗ്രഹിക്കണം, ഒരിടത്ത് കൊണ്ടുവരണം, ആരെങ്കിലും ഒരാൾ ഇതിന് തയ്യാറാവണം. അപ്പോ ഈ ശിഷ്യ പരമ്പരകളിലുള്ള എല്ലാ ബ്രഹ്മസൂത്രങ്ങളെയും സംഘടിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരാളിരുന്ന് ഇതിനെല്ലാം മാറ്റി എഴുതണം, ഇതെല്ലാം വെട്ടിച്ചെടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാമാനുജന്റെയും മാധവന്റെയും ശ്രീശങ്കരന്റെയും എല്ലാം ഇത് വെട്ടിച്ചെടുക്കണം, തിരുത്തി ഇങ്ങനെ ഇല്ലാത്ത ഒന്ന് കൊണ്ടുവരണം. അതൊന്നും ഒരിക്കലും ഇന്നത്തെ കാലത്ത് തന്നെ പ്രയാസമാണ്. അന്ന് ഇത്രയും യാതൊരു തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം വെട്ടിത്തിരുത്തി ഈ ബ്രഹ്മസൂത്രത്തെ ഭാരതത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ മഠങ്ങളിലും എല്ലാം ഒരേ രൂപത്തിലാക്കുക എന്ന് പറയുന്നു. ശങ്കരാചാര്യ ഇത് എഴുതി വെച്ചിട്ട് പോവുകയല്ല ചെയ്ത്, മഠങ്ങളെ സ്ഥാപിച്ച് അവിടെയുള്ള ആചാര്യന്മാരെല്ലാം ഇത് പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തി. അന്നു മുതൽ ഇത് പല പരമ്പരകളിലൂടെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നൊരു സജീവമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്വൈതം പോലെ. അത് രചിച്ച കാലം മുതൽ ഇന്നു വരെ സദാ എല്ലാ ദിവസവും ഇങ്ങനെ പഠന പാഠനം നടത്തിയിട്ടുള്ള വേറെ ഗ്രന്ഥങ്ങൾ അപൂർവമാണ്. മഹാഭാരതമൊക്കെ എഴുതി വെച്ചെങ്കിൽ അത് സ്ഥിരം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമില്ല. ആരെങ്കിലുമൊക്കെ വായിക്കുന്നു, മനസ്സിലാക്കുന്നു, പ്രവചനം നടത്തുന്നു. അദ്വൈതം അങ്ങനെയല്ല. തുടങ്ങിയ കാലം മുതൽ ഇന്നു വരെ അതിന്റെ അധ്യയന അധ്യാപനം ഈ ഭാരതത്തിൽ മുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം അത് പ്രക്ഷിപ്തമാണ്, എഴുതി ചേർത്താണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ശുദ്ധ മണ്ഡലമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ നിഷേ അങ്ങനെ കൽപ്പിക്കുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതുകൊണ്ട് ഇത് പ്രക്ഷിപ്തമാകാൻ അല്ലെങ്കിൽ അത് ആര് പ്രക്ഷിപ്തമാക്കി എവിടെ വെച്ചാക്കി എങ്ങനെ ചെയ്തു എന്നൊക്കെ സമാനം പറയേണ്ടി വരും. അതിനൊരു ഇതിനു വേണ്ടി പറയുന്നതാണ് എന്താണ്, ശങ്കരാചാര്യർ അദ്വൈതം പറഞ്ഞു, സർവം ബ്രഹ്മം എന്ന് പറഞ്ഞയാൾ എങ്ങനെ ഈ ഉച്ചനീചത്വത്തെ അംഗീകരിക്കുന്ന ഈ ചാതുർവർണ്ണ വ്യവസ്ഥയെ സമർത്ഥിക്കുന്ന ഈ അവശൂദ്രാധികരണം എഴുതി എന്നുള്ളതിന് സമാധാനം കണ്ടെത്താത്തതുകൊണ്ട് പറയുന്ന ഒന്നാണ്. ഈ ശങ്കര പരമ്പരയിൽ ഇന്നും ഒരു സ്ഥലത്ത് ഒരാളുപോലും ഇതിന് അവശൂദ്രാധികരണം പ്രക്ഷിപ്തമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഇത് പഠിപ്പിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ ഏതെങ്കിലും ശങ്കരാചാര്യന്മാരോട് ചോദിച്ചു പോകും. അത് മാത്രമല്ല, ഇതിന്റെ ഏറ്റവും പ്രാചീനമായ ബ്രഹ്മസൂത്രത്തിന്റെ വളരെ പ്രാചീനമായ പനയോലയിലും മറ്റും എഴുതി വെച്ചിരിക്കുന്ന ഇത് ഞാൻ നേരിട്ട് കണ്ട് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അതിലൊന്നിനും അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്, ശങ്കരാചാര്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അവശൂദ്രാധികരണം ഇല്ലാത്ത ഒരു ബ്രഹ്മസൂത്രം ഈ ഭാഷ്യം അത് ഇത് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലും മറ്റും വരുന്ന ഭാഷ്യഭാഗങ്ങൾ എത്രയോ ഭാഗത്ത് വരുന്നുണ്ട്, ഗീതാഭാഷ്യത്തിൽ വരുന്നുണ്ട്, എവിടെയെല്ലാം വരുന്നുണ്ട്, ഇതിനെ സംബന്ധിച്ചുകൊണ്ട് സാധുവിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതെല്ലാം പ്രക്ഷിപ്തം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ പ്രക്ഷിപ്തം എന്ന് കരുതുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ല, മറിച്ച് അതല്ലാന്ന് കരുതുന്നതിനുള്ള ധാരാളം തെളിവുകളുമുണ്ട്. ഈ അതിന് ഏറ്റവും പ്രധാന തെളിവ് അദ്ദേഹത്തിന്റെ പാരമ്പര്യം തന്നെ. അതുകൊണ്ട് ഇത് ശങ്കരാചാര്യ രീതി തന്നെയാണ്. അത് അതിൽ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പല പണ്ഡിതങ്ങളും ഇങ്ങനെയുള്ള ആചാര്യന്മാർക്ക് പറ്റാറുണ്ട്. അതിലൊരു പണ്ഡിതമായിട്ട് നമ്മൾ കണക്കാക്കുക, അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ, അങ്ങനെ സംഭവിച്ചു പോയി എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക്, അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് അതുകൊണ്ട് ആർക്കും ബഹുമാന കുറവൊന്നും തോന്നേണ്ട കാര്യമില്ല. അദ്ദേഹം അന്ന് സമർത്ഥിച്ചു, അദ്ദേഹം ശൂദ്രനെ നിഷേധിച്ചില്ല, അത് മനസ്സിലാക്കണം. സ്മൃതികളിൽ നിഷേധം ഉണ്ടായിരുന്നു, അതിന് ശങ്കരാചാര്യർ അതിനെ പ്രമാണമായി സ്വീകരിച്ചു. അപ്പോ ശങ്കരാചാര്യർക്ക് മുമ്പ് വന്നിട്ടുള്ള പലരും ഇതിനെ നിഷേധിച്ചിട്ടുണ്ട്. പൂർവമീമാംസയിൽ തന്നെ ഈ വ്യവസ്ഥിതിയെ നിഷേധിക്കുന്ന ആചാര്യന്മാർ വരുന്നുണ്ട്. അവിടെ കവശൂദ്ര അധികരണത്തിൽ അതിനെ നിഷേധിച്ചിട്ട് ജയ്മിൻ സമർത്ഥിക്കുകയാണ്. അവിടെ ഇതിനെ, ഈ അവശൂദ്ര അധികരണത്തെ അവിടെ സമർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അതിനെ തുടർന്നാണ് പറഞ്ഞല്ലോ, ഇത് ഒറ്റ ശാസ്ത്രമാണ് പൂർവമീമാംസ, ഉത്തരമീമാംസ. പൂർവമീമാംസയിലെ അവശൂദ്രാധികരണത്തെ തുടർന്നാണ് ഉത്തരമീമാംസയിലും അവശൂദ്രാധികരണം രചിച്ചിരിക്കുന്നത്. അപ്പൊ അതില് അതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു, സൂത്രത്തിനനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിച്ചു. അത് അതിലെന്തെങ്കിലും നമുക്ക് യുക്തിഭംഗമോ അല്ലെങ്കിൽ അതില് കാലോചിതമല്ലാത്ത എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളതിനെ തള്ളിക്കളയുക. അല്ലാതെ ആചാര്യൻ അത് എഴുതിയല്ല എന്ന് പറഞ്ഞു ആചാര്യനെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട കാര്യമുണ്ടോ എന്ന കാര്യം ചിന്തിക്കേണ്ടത്. കാരണം അത് ശരിയല്ലല്ലോ. ഒരാചാര്യൻ എഴുതി വെച്ചത് ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് യോജിക്കാത്തതായിരിക്കാം, അന്നത് യോജിച്ചിരിക്കാം, അതുകൊണ്ട് എഴുതിയായിരിക്കും. അന്നത്തെ കാലത്ത് ശരിയായിരിക്കും. മോക്ഷം കിട്ടുന്നതിന് വരെ ചാതുവർണ്ണി വ്യവസ്ഥിതി വേണമെന്ന് ശങ്കരാചാര്യ ഉപനിഷത്ത് ഭാഷയത്തിൽ ഒരിടത്ത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും ഈ വിഷയം വരുന്നുണ്ട്. ഇത് മൊത്തം ഒന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം, എന്നിട്ട് വേണം ഇതിനെ കുറിച്ച് നമ്മളൊരു തീരുമാനത്തിലെത്താം. ചാന്തോക്യത്തിന്റെ ഒരു ഭാഗമാണ്, വളരെ ഇതുപോലെയുള്ള വളരെ തമാശയുള്ള ഒരു ഭാഗമാണ്. ഒരു ക്ഷത്രിയന്റെ അടുത്ത് ബ്രാഹ്മണൻ ആത്മവിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. ചെല്ലുമ്പോ ആ ബ്രാഹ്മണനോട് ക്ഷത്രിയൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോ ആ ബ്രാഹ്മണനായ ശിഷ്യന് ആ ക്ഷത്രിയന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് ചോദിച്ചയാൾ നാണിച്ചു പോയിരുന്നു. ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വ്യാഖ്യാനിച്ചാണ്. കാരണം ഒന്നുകൊണ്ടാണ്, ചോദിച്ചത് ബ്രാഹ്മണനോടാണ്. ബ്രാഹ്മണനോട് ചോദിച്ചപ്പം ബ്രാഹ്മണൻ ഉത്തരം പറയാത്തതുകൊണ്ട് ചോദിച്ചയാളിന് ലജ്ജ വന്നു. കാരണം ഉത്തരം പറയാത്ത ആളിനുള്ള കുറ്റം ചോദ്യം ചോദിച്ചയാളിനാണ് കുറ്റം. ഇങ്ങനെയൊക്കെയുള്ള വളരെ രസകരമായ ചില വ്യാഖ്യാനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആചാര്യസ്വാമികൾ അംഗീകരിച്ചിരുന്ന ആ വ്യവസ്ഥിതി, ചാതുർണ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണനാണ് ശ്രേഷ്ഠൻ. ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അടുത്ത്, ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാലും ഗുരുസ്ഥാനം ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ് എന്ന് തന്നെ ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഉപനിഷത്ത് ഭാഷയത്തിൽ. അതായത് ഒരു ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുരുവായിരിക്കുന്നത് പഠിച്ച അയാൾ ബ്രാഹ്മണനല്ല, മറിച്ച് പഠിച്ച ബ്രാഹ്മണനായിരിക്കും ഗുരു, പഠിപ്പിച്ച ക്ഷത്രിയനല്ലെന്നാണ്. കാരണം ബ്രാഹ്മണനാണ് ഗുരുത്വം, സ്മൃതി മനസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്. അതായത് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് പോയി വിദ്യ പഠിച്ചു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ആളല്ല ഗുരു, പഠിച്ച ആളാണ് ഗുരു എന്നാണ്. ഇതായ ഒരു സ്വാമികളുടെ ഭാഷ്യത്തെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സ്മൃതികളിലും മറ്റും വരുന്നുകൊണ്ടാണ്. ശൂദ്ര സ്മൃതി, ആജ്ഞവൽക്കിയ സ്മൃതി, മനസ്മൃതി പോലെയുള്ള സ്മൃതികളെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിക്കുന്നതുകൊണ്ട് ആചാര്യസ്വാമികൾ അതിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്വൈതത്തിന്റെ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ആചാര്യസ്വാമികളോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ഇതിന്റെ ഈ വിഷയം എന്ന് പറയുന്നത് അദ്വൈതമല്ല, ഇത് സാമൂഹ്യ ശാസ്ത്രമാണ്. അതിൽ ആചാര്യസ്വാമികൾക്ക് ദീർഘവീക്ഷണം ഇല്ലാതെ പോയി എന്ന് കരുതുന്നത് കൊണ്ട് ദോഷമില്ല. കാരണം ഈ സർവജ്ഞൻ എന്ന് പറയുന്നതിന് ഉള്ള അർത്ഥം അത്രയേ ഉള്ളൂ, സർവജ്ഞത്വം എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരന് മാത്രമേ സർവജ്ഞത്വം ഉണ്ടാവൂ, ജീവന്മാർക്കൊന്നും സർവജ്ഞത്വം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നു. അപ്പൊ അത്ര ഒരു ദീർഘവീക്ഷണം ഇല്ലാതിരുന്നത് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഭാവി കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ധാരണകൾക്ക് പൊരുത്തക്കേടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആചാര്യസ്വാമികൾക്ക് അദ്വൈത ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ബഹുമാനക്കുറവ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയാത്ത ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റി എന്ന് കരുതാം. ആർക്കും പറ്റും. നമ്മൾ ആര് പറയാൻ പോയി കഴിഞ്ഞാലും അല്ല, ഏത് ജീവന്മാരത് പറയാൻ പോയി കഴിഞ്ഞാലും ഒരു അബദ്ധം വരും. അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു വേദവാക്യത്തിൽ ശൂദ്രനും വേദാധ്യയനമാകാം എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതും വളരെ ചർച്ചാവശ്യമുള്ളതുമായ ഒരു വിഷയമാണ്. അപ്പോ ശൂദ്രൻ എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന ഗുണകർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശൂദ്രനാണെങ്കിൽ അയാൾ വേദം അധ്യയനം ചെയ്യുന്നതിന് യോഗ്യനല്ലല്ലോ. അപ്പൊ പിന്നെ ശൂദ്രന് വേദാധ്യയനമാകാമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് എന്നതിനെ ചോദിക്കും. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ശുചിത്വം മറ്റും ഇല്ലാത്തവനാണ്. അപ്പൊ അവനെങ്ങനെ വേദാധ്യയനത്തിന് അധികാരിയാവും? ഇവിടെ പറയുന്ന ശൂദ്രന് വേദാധ്യയനമാകാമെന്നാണ്. അപ്പൊ ഇവിടെ ശൂദ്രൻ എന്ന് പറയുന്നവരെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചവനല്ല, പഴയ രീതിയിൽ വർണ്ണ വിഭജനം അനുസരിച്ച് ശൂദ്രൻ എന്നുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പൊ അവർക്കും വേദാധ്യയനം വിരിച്ചിരിക്കുന്നു ഇതിൽ.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Sutta Pradibuddhava Drishtha Adishtha Uttha Karikarnavattva Purugalpiyya Padapadartha Vakismarnavadaha Smriti Viparivartinu Vakyad Vijayarimana Adishtha Sahurda തത്വജ്ഞാനം സ്യാദ് സുപ്ത പ്രബുദ്ധോ പറയുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുമ്പം കഴിഞ്ഞ ദിവസം കാര്യങ്ങളെല്ലാം ഏറെക്കുറെ നമ്മുടെ മനസ്സിലിരിക്കുന്നു. എന്തായാലും ഇന്നലത്തും മറക്കുന്നില്ല, കുറെ പഴയത് മറന്നാലും തൊട്ട് മുമ്പുള്ള കാര്യം മറക്കുന്നില്ല. ആ അനുഭവം തുടർന്ന് ഈ ഇപ്പോഴത്തെ അനുഭവത്തിൽ വരുമ്പോഴും അതിന് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു സംസ്കാരം അവിടെ നിലനിൽക്കുന്നു. അതുപോലെ ബുദ്ധവത്പൃഷ്ട അധിഷ്ഠോത്ഥ കാര്യ കരണത്വ, അതുകൊണ്ട് പൂർവ്വജന്മത്തിലെ സാധനകൾ അത് ആണ് അവിടുത്തെ പുണ്യം. അതുകൊണ്ട് ഉണ്ടായ കാര്യകരണങ്ങളോടുകൂടിയും ശരീരവും മനസ്സും ബുദ്ധിയും ഉണ്ടാവുള്ള സാധകൻ, ആ സാധകനായ പ്രജാപതി പൂർവകൽപ്പീയ പദപദാർത്ഥ വാക്യസ്മരണം, അയാൾക്കപ്പോ എങ്ങനെയാണോ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർക്കുന്നത്, അതുപോലെ പൂർവകൽപ്പത്തിലെ വേദവും വേദാർത്ഥം ഞാനും ഉപാസനകളും തത്വജ്ഞാനവും എല്ലാം ഓർക്കുന്നു. സ്മൃതി വിപരീതവർത്തിനോ വാക്യാൻ വിചാര്യമാണ്, സ്മൃതി വിപരീവർത്തിനോ വാക്യാൻ വിചാര്യമാണ് അധിഷ്ഠസഹൃത തത്വജ്ഞാന ഈ തത്വജ്ഞാനത്തിന് പുണ്യം സഹായിയാണ്. നമ്മൾ പറയും എന്താണ്, പാപവും വേണ്ട പുണ്യവും വേണ്ട, പാപവും പുണ്യവും ബന്ധനമാണ് എന്ന് പറയും. സാധാരണ പറയുന്നു പാപമുണ്ടെങ്കിൽ രണ്ടും ഉപേക്ഷിക്കേണ്ടതാണ്. ശരിയാണ് എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് ജന്മത്തിന് കാരണമായിരിക്കുന്ന പാപ പുണ്യങ്ങളെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്, അല്ല എല്ലാ പാപപുണ്യങ്ങളും ഉപേക്ഷിക്കാനുണ്ട്. അടുത്ത ജന്മത്തിന് കാരണമായി തീരാക്കാനുള്ള നരക ജന്മത്തിനുള്ള കാരണമായിരിക്കുന്ന പാപം, ദേവലോക പ്രാപ്തിക്ക് കാരണമായിരിക്കുന്ന പുണ്യം, ഇതൊക്കെ ഉപേക്ഷിക്കാനേ പറയുന്നു. മറിച്ച് എന്താണ്, തത്വജ്ഞാനത്തിന് തത്വജ്ഞാനത്തിന് സഹകാരിയായ ഇവിടെ പറയുന്ന ബുദ്ധിയും മനസ്സും ശരീരവും കർണങ്ങളും അതിനൊക്കെ അനുകൂലമായിരിക്കുന്ന പുണ്യം വേണം. ആ പുണ്യത്തോടുകൂടി ജനിച്ചാൽ മാത്രമേ, അതിനിവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, അധിഷ്ഠസഹൃദ, അധിഷ്ഠസഹൃദമായ വിചാരം കൊണ്ട് മാത്രമേ തത്വജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. പുണ്യസഹൃദമായിരിക്കുന്ന ആ പുണ്യത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഞാൻ പുണ്യത്തിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്, ജന്മത്തിന് കാരണമായ പുണ്യത്തിന് വേണ്ടി ഒരു കർമ്മവും ചെയ്യുന്നു. പക്ഷെ ഇവിടെ പറയുന്നു അധിഷ്ഠസഹൃതമായ വിചാരം, ശ്രവണമനനാദികൾ മാത്രമേ തത്വജ്ഞാനത്തിന് ഉപയോഗപ്പെടൂ. ആ അധിഷ്ഠം, ആ പുണ്യം ആവശ്യമാണ്, തത്വജ്ഞാനത്തിന് സഹകാരിയായിരിക്കുന്ന അധിഷ്ഠം, അതിന് ഉപാസനകളെല്ലാം വേണം. അതാണ് പ്രജാപതിയിൽ കാണുന്നത്. അത് പറയുന്നു സ്യാദ്മുഖ വിശിഷ്ട അധിഷ്ഠ ഉത്ഥകാര്യകർണാനാം പ്രജ്ഞാദ്യ അതിശയ ദർശന. അതുകൊണ്ടാണ് പലരും ജനിക്കുമ്പോൾ തന്നെ അവർ വിശിഷ്ടമായ ബുദ്ധിയോടുകൂടിയിരിക്കുന്നു, വിശിഷ്ടമായ മനസ്സ്. ആ വിശിഷ്ടമായ മനസ്സുണ്ടായാലേ തത്വം ഗ്രഹിക്കാൻ പറ്റും. ചിലർക്ക് ശ്രവണാദി സാധനങ്ങളിൽ വളരെ സമയം മുഴുകേണ്ടി വരുന്നു, ചിലർക്ക് ഏകവാരം ശ്രമിച്ചാൽ മതി. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? ചിലർ ശ്രമിച്ചത് മറക്കുന്നു, ചിലർ മറക്കുന്നില്ല. ചിലർ ശ്രമിക്കുമ്പോൾ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കുന്നു, ചിലർക്ക് താല്പര്യം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഈ വ്യത്യാസം എന്തുകൊണ്ട് വരുന്നു? അതിന് കാരണം പുണ്യമാണ്, അദൃഷ്ട സഹകൃതമാണോ? ജ്ഞാനേന ജന്മാന്തരഹേതു അവിദ്യാക്ഷയേ. അങ്ങനെയുള്ള ജ്ഞാനം മാത്രമേ ജന്മാന്തരഹേതു ആയിരിക്കുന്ന അവിദ്യയെ ക്ഷയിപ്പിക്കത്തുള്ളൂ. അല്ലാതെ ഒരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാമുള്ള വാക്യങ്ങൾ ശ്രമിച്ച് തത്വജ്ഞാനം ഉണ്ടായാലും ആ ജ്ഞാനത്തിന് അവിദ്യയെ നശിപ്പിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആ ജ്ഞാനം പൂർണ്ണമായിരിക്കത്തില്ല. ആ ജ്ഞാനം സംശയാദി ദോഷങ്ങളോടുകൂടിയിരിക്കും. സംശയാദി ദോഷങ്ങളോടുകൂടിയിരിക്കുന്ന ജ്ഞാനത്തിന് ഒരിക്കലും ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നു, അയാൾ ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണ്, കാരണം അയാൾ ജ്ഞാനമുണ്ടായി, പക്ഷെ ആ ജ്ഞാനം പൂർണ്ണമായില്ല, സംശയാദി ദോഷരഹിതമായില്ല. അതാണ് പൂർണ്ഞാനം എന്ന് പറയുന്നത്. പൂർണ്ണജ്ഞാനം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം അതാണ്. ഏതൊരു ജ്ഞാനത്തിലാണോ അജ്ഞാന സംശയം വലിയ ദോഷങ്ങളില്ലാത്തത്, ആ ജ്ഞാനം പൂർണ്ണജ്ഞാനം. ഇവിടെ ആത്മതത്വത്തെ സംബന്ധിച്ച്, സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ജ്ഞാനമുണ്ടായി, പക്ഷേ ഈ ദോഷങ്ങളുണ്ട്. ആ ജ്ഞാനത്തിനൊരിക്കലും ആ ദോഷങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം എന്താണ്? അവിടെ അജ്ഞാനാദികം നശിച്ചിട്ടില്ല, അതുകൊണ്ട് വിശേഷതയില്ല. അതാണ് വിശിഷ്ടാദിഷ്ടോത്വ കാര്യകർണാനാം പ്രജ്ഞാന്തേദശ ദർശന തേന ജ്ഞാനേന ജന്മാന്തരഹേത്വ വിദ്യാക്ഷയേ. പക്ഷെ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വീണ്ടും ഇത് ഇത്രയും അംഗീകരിക്കാൻ പ്രയാസമൊന്നുമില്ല. പുണ്യം വേണം, അതുകൊണ്ടുള്ള ജ്ഞാനം വേണം, അതിനെല്ലാം നശിക്കണം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഈ ഏകാഗിയായ പ്രജാപതി ഭയന്നു, അരതി, സുഖമില്ലായ്മ, വേണമെങ്കിൽ വിഷാദമെന്നും പറയും, ഒറ്റയ്ക്കായിപ്പോയതുള്ള ഒരു ദുഃഖം അതനുഭവിച്ചു. അതങ്ങനെ വന്നു. ഈ പറയുന്നതനുസരിച്ച് സംസ്കാരമെല്ലാം ഉണ്ടായിരുന്നു, ഉപാസന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ജന്മനാൽ തന്നെ ജ്ഞാനത്തോടുകൂടി വന്നു. പിന്നെ അതുകൊണ്ടുകൊണ്ടാണ് അതിന് സാധാരണ പറയുന്ന സമാധാനം തന്നെ ഇവിടെ പറയുന്നു. അവിദ്യാക്ഷയേ വി ആരബ്ധം കർമ്മം ച ഭയാരത്യാദി അവിദ്യാലേശതോ ഭവിഷ്യതി പരിഹരതി. അതാണ് നമുക്ക് വേണമെങ്കിൽ പറയാം, അവിദ്യാലേശം, അവിദ്യാലേശം, അല്പാവിദ്യ, ലേശാവിദ്യ, അതൊരു പേരെങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? ആരബ്ധം കർമ്മ, ആ പ്രാരബ്ധ കർമ്മം, ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന ആ പ്രാരബ്ധ കർമ്മം ശേഷിച്ചു. തജ്ജുഞ്ച ഭയാരത്യ, ആ പ്രാരബ്ധ കർമ്മജന്യമായി വന്നതാണ് ഈ ഭയം, ഭാരതി, സന്തോഷമില്ലായ്മ. പറയുന്നു അങ്ങനെ ഒരു ഭയവും സന്തോഷമില്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഇങ്ങനെ ജ്ഞാനത്തിന് അത് തടസ്സമായിക്കൂടി, അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകാതെ വരത്തില്ലേ? അവിദ്യാനാശം സംഭവിച്ചു കഴിഞ്ഞു, ജ്ഞാനം കൊണ്ട് അവിദ്യാനാശം സംഭവിച്ചു കഴിഞ്ഞാലും ആരബ്ധജന്യമായ, ആരബ്ധജന്യമായിരിക്കുന്ന ഭയ അരതികളൊന്നും അവനെ ബന്ധിക്കുന്നതിന് അച്ഛനെ ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് അതുണ്ടായിരുന്നാലും അത് ദോഷമില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ എന്താണ്? അതല്ല. പിന്നീട് അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തത്വജ്ഞാനി ഇവിടെ ഇപ്പൊ പ്രജാപതിയിൽ കണ്ടതുപോലെ അതിനെല്ലാം പറയുക, അത് പ്രാരബ്ധം. പ്രാരബ്ധം ഒരിക്കലും തത്വജ്ഞാനത്തിന് തടസ്സമല്ല, മറിച്ച് അത് തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതിന് ആ ജീവനെ ഒരു ഉപാധിയാണ്. തത്വജ്ഞാനത്തെ അത് പ്രകാശിപ്പിക്കാനേ സഹായിക്കും, തത്വജ്ഞാനത്തിന് അത് തടസ്സമല്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം സംഭവിച്ചു. അപ്പൊ തത്വജ്ഞാനം ഉണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഭയം ഉണ്ടായി? അപ്പൊ നമ്മുടെ സങ്കല്പം എന്താണോ, തത്വജ്ഞാനിയായാൽ ഭയം ഉണ്ടാകത്തില്ല, തത്വജ്ഞാനി ഇവിടെയെങ്കിലും ഇരിക്കുന്നു, ഒറ്റയ്ക്ക് പോയി ഒന്ന് പേടിപ്പിച്ചു നോക്കാം, ഭയക്കുമെന്നറിയാം, പിറകു നിന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി നോക്കാം, ഭയക്കാതിരുന്ന തത്വജ്ഞാനിയാണ്, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊന്നും അർത്ഥമില്ല. എന്തുകൊണ്ട്? ഭയം അരത്യാതി ശരീര പ്രാരബ്ധം അനുസരിച്ച് അത്തരം കാര്യങ്ങളൊക്കെ ബാഹ്യമായി എന്ന് വേണമെങ്കിൽ പറയാം, ആന്തരികമായി അന്തരാത്മാവിനെ സ്പർശിക്കാതെ ബാഹ്യമായി അത്തരം വികാര വിചാരങ്ങളെല്ലാം പ്രകടമായാലും അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിയമമില്ല. അങ്ങനെ അയാൾ തന്നെയും അത് തത്വജ്ഞാനത്തിന് ബാധകമല്ല, തത്വജ്ഞാനത്തിന് തടസ്സമല്ല എന്നാണ്. അപ്പോ സത്യയോഗ ഇത് തത്വജ്ഞാനത്തെ ന്യായീകരിക്കുകയാണ്. തത്വജ്ഞാനമുണ്ട്, കൊള്ളരുതായ്മകളുണ്ട്, ഇത് രണ്ടും കൂടെ ഒരുമിച്ചാകാമെന്ന് പറയുകയാണോ? അങ്ങനെയല്ല. ഇത് പറയുന്നത് കേവലം പ്രാരബ്ധശിഷ്ടമായി ശേഷിക്കുന്നതിനെ കുറിച്ച് മാത്രം പറയുന്നു. ഒരാൾ സ്വയം അവ്യയം കൊണ്ട് അഹന്തയോടുകൂടി പുണ്യഭാവകർമ്മങ്ങൾ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടുള്ള സുഹൃത്തുക്കൾ അനുഭവിക്കുകയും ഭയ ആരത്യാദികൾ അനുഭവിക്കുകയും ചെയ്യുന്നിടത്തെ കുറിച്ചല്ല ഇത് പറയുന്നു. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഇത് യോജിപ്പിക്കാൻ പാടില്ല. തത്വജ്ഞാനിയിൽ മാത്രമേ ഇത് യോജിപ്പിക്കാൻ പറ്റൂ. അവിടെ മാത്രമേ ഇത്തരത്തിലുള്ള പ്രാരബ്ധത്തെ അംഗീകരിക്കുന്നുള്ളൂ. ഇവിടെ പക്ഷെ പൂർവക്ഷി വിടുന്നില്ല. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ സഹസിദ്ധത്തെ ഭയ അനുഭവത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? തത്വജ്ഞാനിയാണെന്ന് പറയുന്നു, ഭയമുണ്ടെന്ന് പറയുന്നു. ആദിത്യനെ സഹ തമോ ഉദേതി പറയുന്നു, എങ്ങനെയാ സൂര്യൻ പ്രകാശിച്ചിരിക്കുന്നവിടെ ഇരുളുണ്ടെന്ന് പറയുന്ന പോലെ അല്ലേ? തത്വജ്ഞാനത്തിന് നേരെ വിപരീതമാണ് പറഞ്ഞു. ദ്വിതീയാദ്വൈ ഭയം പോകലി, ഇവിടെ അദ്വിതീയ അനുഭവമാണ്. അവിടെ പിന്നെ എങ്ങനെ ഭയം വരും? നിങ്ങൾ വരുന്നു പ്രാരബ്ധം കൊണ്ടുവരാം. അവസാനം അവിടെ തന്നെ സമാനം പറയും. ഇവിടെ പൂർവക്ഷി അത് ചോദിക്കുകയാണ്, ആദിത്യന് പ്രവാസിക്കുമ്പോൾ അവിടെ ഇരുളുണ്ടെന്ന് ഇങ്ങനെ പറയും. അതുപോലെ തത്വജ്ഞാനിയിൽ വീണ്ടും ഭയം ദുഃഖം പറയുന്ന അന്യ അനുപദിഷ്ടാർത്ഥത്വ സഹസിദ്ധ വാക്യസ്യ ശ്രദ്ധ താത്പര്യ പ്രണിപാദാദീനാം അഹേതിത്വം വിധിച്ച് പറയുന്നു. അങ്ങനെയല്ല, അവിടെ തത്വജ്ഞാനമുണ്ട്. ഇവിടെ പൂർവക്ഷി പറയുന്ന എന്താണ്? ഇവിടെ ആരും ഉപദേശിച്ചിട്ടില്ല, ഉപദേശിക്കാത്തതുകൊണ്ടാണ് തത്വജ്ഞാനമില്ല. തത്വജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് ഈ ഭയവും മറ്റുമൊക്കെ പറയുന്നത് ശരിയല്ല. അന്യ അനുപദിഷ്ടാർത്ഥത്വ അവിടെ ആരും ഉപദേശിച്ചില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇത് സഹസിദ്ധമാണ്. ഓഹം എന്നുള്ള പ്രശ്നത്തിന് സമാധാനം അഹം ആത്മാ എന്നുള്ള അത് സഹസിദ്ധമാണ്. ശ്രദ്ധ താത്പര്യ പ്രണിപാദാദീനാം അഹേതിത്വം വിധിച്ച് സ്യന്നതം ശ്രദ്ധാമാൻ ലബ്ധതേജ്ഞാനം തത്പര സംഗീതേന്ദ്രിയ തദ്വിധി പ്രണിപാദേന ഇത്യവുമാദീന ശ്രുതി സ്മൃതി വിവിധാനാം ജ്ഞാനഹേതുവിന് അഹേതുത്വം പ്രജാപതി രീവ ജന്മാന്തരകൃത ധർമ്മഹേതുത്വ ജ്ഞാനി പറയുകയാണ്. ഈ ജന്മാന്തരം കൊണ്ട് ഇങ്ങനെ ഒരു ജ്ഞാനമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ താത്പര്യം പ്രണിപാദം ഗുരുവിൻ്റെ സമീപത്ത് പോയി ഇതൊന്നും ഇവിടെ ആവശ്യമില്ലെന്ന് വന്നിരിക്കുകയാണല്ലോ ഒരാൾ. അയാൾ ഗുരുവിനെ സ്വീകരിച്ചില്ല, അയാളിന് അസ്ഥിക്ക് ബുദ്ധിയൊന്നും കാണുന്നില്ല, ഗുരുവിൽ ശ്രദ്ധ കാണുന്നില്ല, ശാസ്ത്രത്തിൽ ശ്രദ്ധ കാണുന്നില്ല. ഇതെല്ലാം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ശ്രദ്ധമാണ് ലഭ്യതജ്ഞാനം തത്പര സംവേദവേന്ദ്രിയ സംവേദേന്ദ്രിയത്വം ഇതൊന്നും കാണുന്നില്ല. ഇവിടെ പ്രജാപതി കാണുന്നു, അതാണ്. പിന്നീട് ഭാര്യ വേണമെന്ന് ആഗ്രഹിച്ചു, സന്താനങ്ങൾ സൃഷ്ടിച്ചു, ഇവിടെ സംവേദേന്ദ്രിയത്വം. പിന്നെ തദ്വിധി പ്രണിപാതേന ഗുരുവിനെ സമീപിക്കണം, ഗുരുവിനെ ശുശ്രൂഷിക്കണമെന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത ഒരാൾക്ക് പൂർവ്വ ജന്മം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിത്യവുമാദീനാം ശ്രുതി സ്മൃതി വിധാനാം ജ്ഞാനഹേതുവിനാ ജ്ഞാനഹേതുക്കൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അഹേതുത്വം ഇതൊന്നും വെറുതെ ആണെന്ന് വരും, ഇതൊന്നും തത്വജ്ഞാനത്തിന് ആവശ്യമില്ലാന്ന് വരും, ഉപാസനകൾ ആവശ്യമില്ലെന്ന് വരും, കർമ്മയോ ആവശ്യമില്ലെന്ന് വരും. പ്രജാപതിരൈവ ജന്മാന്തരഹൃത ധർമ്മഹേതുത്വ ജ്ഞാനസ്യ. അതുകൊണ്ടെന്നാണോ പ്രജാപതിയെ പോലെ എല്ലാവരും പറയും ഞങ്ങൾക്കെല്ലാം പൂർവ്വജന്മത്തിലെ പുണ്യം കൊണ്ട് ഇപ്പം ഞാൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് ജ്ഞാനി ആയതുകൊണ്ട് എനിക്കിനി ഭയവും ഹരതിയും ഒന്നും ഉണ്ട്, അതിനും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. ആർക്കാ പറയാൻ വയ്യാത്ത, ആർക്കാ ജ്ഞാനിയാകാൻ വയ്യാത്ത, അതൊക്കെ വെറും ആത്മവഞ്ചനയായിത്തീരും. ജ്ഞാനിയാണെന്ന് ആർക്കും അഭിനയിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജ്ഞാനിയാണെന്ന് അഭിനയിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനും ശാസ്ത്ര സമാധാനമുണ്ട്. അതൊക്കെ പ്രാരംഭമാണ്, എന്നൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണ ജ്ഞാനിയാണ്. പിന്നെ സാധനം കാണുന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു സാധനം ചെയ്തതായിട്ടും കാണുന്നില്ല പറയുന്നു. അതൊക്കെ പൂർവ്വ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടാ വന്നത്, ഇവിടെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ ഏതിന് സമാധാനം? ഞാൻ ചെയ്തു ചെയ്യുന്ന നിമിത്ത വികല്പ സമുച്ചയ ഗുണവത് അഗുണവത്വ ഭേദോപത്തി പറയുന്നു. ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആത്മവഞ്ചകരുടെ കാര്യമില്ല, തത്വജ്ഞാനിയുടെ കാര്യമാണ്. അത് മാത്രമേ താമസം, മറ്റങ്ങനെ പല ഗോഷ്ഠി കാണിക്കുന്ന പലരും ഉണ്ട്. അതൊക്കെ കുറെ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഭൗതികമായ പ്രയോജനങ്ങളും ഉണ്ടാവും. പക്ഷെ അവരെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, തത്വജ്ഞാനിയിൽ മാത്രം നിന്നുകൊണ്ട് ചർച്ച ചെയ്യുകയല്ല. ആത്മവഞ്ചകരുണ്ടെങ്കിൽ അവരെ തത്വജ്ഞാനിയുടെ പ്രസംഗത്തിൽ അവരെ വലിച്ചൊഴിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. അവർ വേറെ, അത് വേറെ കാര്യമാണ്. അത് ആസുരഭാവങ്ങളാണ്, ഇവിടെ തത്വജ്ഞാനിയാണെങ്കിൽ അവിടെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? അതിനാണെങ്കിൽ സമാധാനം പറയാനോ? എന്താണ് നിമിത്ത വികല്പ സമുച്ചയ ഗുണവത് അഗുണവത്ത് ഭേദവത്ത്? എന്താണ് അത് വിശേഷിക്കുന്നത്? ഈ നൈമിത്തികാനം കാര്യാണാം നിമിത്ത ഭേദം അനേകത. നിമിത്ത വികല്പം ലോകത്തിനും കാണാറുണ്ട്. അനേകഥ വികല്പ്യന്തേ. സാധാരണ ഒരു കാര്യത്തിന് ഇന്നതാണ് കാരണമെന്ന് നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ആ കാരണമില്ലാതെ ആ കാര്യം സംഭവിക്കുന്നത് കാണാറുണ്ട്. ഇത് തത്വജ്ഞാനിക്ക് വേണ്ടി മാത്രം പറയുകയാണ് വഞ്ചകന്മാരെ ഉദ്ദേശിച്ച് പറയുന്നുണ്ട്. എന്താണ് തഥാ? അതുപോലെ തന്നെ നിമിത്ത സമുച്ചയം തേഷാഞ്ച വികല്പിതാന സമുച്ചിതാനാം ച പുനർഗുണവത് അഗുണവത്വ കൃത ഭേദോബോധി. എല്ലാത്തിനും ഉദാഹരണം പറയുന്നു. നിമിത്ത വികല്പം കാരണം പലതാകുക, നിമിത്ത സമുച്ചയം ഗുണവത്വം അഗുണവത്വം, ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണം പറയുന്നു. എന്താണ് തത് യഥാരൂപജ്ഞാന ഏവതാവുന്ന കാര്യ ആരോഗ്യേന ചക്ഷു രൂപസന്നികർഷോ നക്തഞ്ചരാണാം രൂപജ്ഞാന നിമിത്തം ഭവതി. നമ്മൾക്കിപ്പോൾ സാധാരണ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ കണ്ണ് വേണം, കണ്ണിലെ തിമിരാതെ ദോഷങ്ങൾ പാടില്ല, മുമ്പിൽ വസ്തു ഇരിക്കണം, ചക്ഷേന്ദ്രിയും വസ്തുവുമായിട്ടുള്ള ബന്ധം വരണം, വന്നാൽ ആ വസ്തുവിനെ മുമ്പിലിരിക്കുന്ന പുസ്തകത്തെ കാണാൻ പറ്റും. ഇവിടെ എന്താണ് നിമിത്തം? പ്രകാശം, ചക്ഷേന്ദ്രിയും മുമ്പിലിരിക്കുന്ന വസ്തു, ഇതിൻ്റെ ബന്ധം, ഇതെല്ലാം ഇവിടെ നിമിത്തം ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ നിമിത്ത വികല്പമല്ല, പക്ഷെ ചിലയിടത്ത് നിമിത്ത വികല്പത്തിന് സംഭവിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ പൂച്ച, അതിന് രാത്രി ഇരുട്ട് നല്ല ഇരുട്ടിലടത്തും കാണാം, അവിടെ അതിൻ്റെ ആ ഇരുട്ടിൽ തന്നെ. പക്ഷെ അവിടെ സൂക്ഷ്മമായ പ്രകാശം കൊണ്ടേക്കും അതിനെ അതിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷെ നമ്മെ സംബന്ധിച്ച് അത് ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ആ പൂച്ചയ്ക്ക് എന്ത് ചെയ്യുന്നു? ചക്ഷുരിന്ദ്രിയ സന്നികർഷം ഉണ്ടാകുന്നു, അതവിടെ ഇരിക്കുന്ന വസ്തുവിനെ കാണും. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? നിമിത്തത്തിൽ വികല്പം വന്നു, വെളിച്ചം കൂടിയേ തീരുമെന്ന് നമ്മൾ പറയുമ്പം വെളിച്ചമില്ലാതെ കാണുന്നു. എന്നോട് പറഞ്ഞു നക്തഞ്ചരാണ്, രാത്രിയിൽ സഞ്ചരിക്കുന്ന നത്ത് പോലെയുള്ള ജീവികൾക്ക് രൂപജ്ഞാന നിമിത്തം, രൂപജ്ഞാനത്തിൽ നമ്മളുടെ നിമിത്തമൊന്നും വേണ്ട. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്ന കാര്യത്തിന് ഇന്ന കാരണം തന്നെ വേണമെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അതിന് മാറ്റം വരും. രൂപജ്ഞാനത്തിന് പ്രകാശം കൂടിയേ തീരുമെന്നാണ് നമ്മുടെ അഭിപ്രായമെങ്കിലും ചില ജീവികൾക്ക് പ്രകാശം കൂടാതെ തന്നെ വസ്തുജ്ഞാനം ഉണ്ടാവുന്നു, രൂപജ്ഞാനം ഉണ്ടാവുന്നു. ഇതെന്താണ്? നിമിത്ത വികല്പത്തിൽ അങ്ങനെയാകാം, മറിച്ചുമാകാം. അതുപോലെയാണ് ഇവിടെ പറയുന്ന ചില മഹാത്മാക്കളിൽ സാമാന്യമായ നിയമത്തിന് അപവാദം. അവരിൽ ഇവിടെ ഇപ്പോൾ വേണ്ട നിമിത്തങ്ങളൊന്നും വേണമെന്നില്ല. മനൈവ കേവലം രൂപജ്ഞാന നിമിത്തം യോഗിനായി. ഇനി യോഗികളുടെ കാര്യം പറയാം, അവർക്കെന്താണ് ഇതൊന്നും വേണ്ട. പൂച്ചയ്ക്കാണെങ്കിൽ കണ്ണ് വേണം അവിടെ കാണണമെങ്കിൽ, അവിടുത്തെ സൂക്ഷ്മമായ പ്രകാശം അതിൻ്റെ ചക്ഷു ഗ്രഹിക്കുന്നുണ്ടാവും. ചക്ഷുരിന്ദ്രിയ തന്നികർഷ ഇന്ദ്രിയ വസ്തുവും ഇന്ദ്രിയുമായിട്ടുള്ള വസ്തുവും കണ്ണുമായിട്ടുള്ള തന്നികർഷം ബന്ധം വേണം. പക്ഷെ യോഗികൾക്ക് അങ്ങനെയല്ല. യോഗികൾക്ക് കേവലം രൂപജ്ഞാനം, അവർക്ക് കണ്ണടച്ചിരുന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അത് കാണാൻ കഴിഞ്ഞെന്നിരിക്കും. അങ്ങനെ യോഗശാസ്ത്രത്തിൽ യോഗസിദ്ധികളെ കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നുണ്ട്. ദൂരെയിരിക്കുന്ന വസ്തുവിനെ, വിഹിതം മറിഞ്ഞിരിക്കുന്ന വസ്തുവിനെ എല്ലാം അവർക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും, രൂപത്തോടുകൂടി കാണാൻ പറ്റും യോഗിന. അസ്മാകന്തു സന്നികർഷ ആലോകാഭ്യാം സഹ ഭാഷ്യകാരം പറയുന്നു. ഭാഷ്യകാരം സ്വയം തന്നെ യോഗി എന്നൊന്നും പറയുന്നുണ്ട്. അസ്മാകം നമ്മളെപ്പോലെയുള്ളവർക്ക്, ഭാഷ്യകാരൻ യോഗിയാണോ അല്ലേ എന്നുള്ളതല്ല, സ്വയം തന്നെ കുറിച്ച് പറയുമ്പോൾ തനിക്ക് എങ്ങനെ എന്തെങ്കിലും ദിവ്യത്വങ്ങളോ അത്ഭുതങ്ങളോ ഉണ്ടെന്ന് ഒരിടത്തും പറയാറില്ല. ആത്മജ്ഞാനം പോലും ഉണ്ടെന്ന് പറയാറില്ല. അതുകൊണ്ടാണ് യോഗികളെ ദൃഷ്ടാന്തമായിട്ടെടുത്തിട്ട് പറയുന്നത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ അവർക്കെന്താണ് സന്നികർഷാരോഗ്യ അഭ്യാസം? കണ്ണും വെളിച്ചമുണ്ടായാലേ നിറം കാണാൻ പറ്റും. ഇനി സമുച്ചയം തഥാ ആദിത്യ ചന്ദ്ര ദ്യാലോക ഭേദി സമുച്ചിത നിമിത്ത ഭേദഭൗതി. ഒരേ ഒരു വസ്തുവിനെ തന്നെ ആദിത്യന്റെ സൂര്യന്റെ വെളിച്ചത്തിൽ കാണുന്നു, ഒരിടത്ത് ചന്ദ്രന്റെ വെളിച്ചത്തിൽ കാണുന്നു, ചിലയിടത്ത് മെഴുതിരിയുടെ വെളിച്ചത്തിൽ കാണുന്നു, ചിലയിടത്ത് മിന്നാമിനിന്റെ വെളിച്ചത്തിൽ കാണുന്നു. പലതരത്തിലുള്ള വെളിച്ചത്തിൽ കാണുമ്പോൾ അവിടെ അനുഭവം വ്യത്യസ്തമായി വരുന്നതാണ്. സമുച്ചിതത്തിൽ നിമിത്ത സമുച്ചയമായി വരുന്നു. വരുന്നിടത്ത് എന്താണ് കാര്യം? വേറെയായിട്ട് വരുന്നു. അപ്പം വികല്പിത സമുച്ചിതവുമായ നിമിത്തം, പിന്നെ ഗുണവത് അഗുണവത്വ പ്രയുക്തം ചെയ്തു തഥാ ആലോക വിശേഷ ഗുണവത് അഗുണവത്വന ഭേദാസ്. നല്ല തെളിഞ്ഞ പ്രകാശമാണെങ്കിൽ അവിടുത്തെ അനുഭവം ഒന്നായിരിക്കും. ഇനി അവിടെ തന്നെ പ്രകാശത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അനുഭവത്തിൽ വ്യത്യാസം വരും. വെളിച്ചങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മൾ വെളുത്ത വസ്തുവിനെ മഞ്ഞ വെളിച്ചത്തിൽ കാണുമ്പോൾ അത് മഞ്ഞയായിട്ട് അനുഭവപ്പെടും, ചുവന്ന വെളിച്ചത്തിൽ കാണുമ്പോൾ ചുവപ്പായിട്ട് അനുഭവപ്പെടും. അതാണ് ആലോക വിശേഷ ഗുണം. വെളിച്ചത്തിൻ്റെ വിശേഷ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മുടെ അനുഭവങ്ങളെല്ലാം വ്യത്യാസപ്പെടും. അപ്പോൾ പൊതുവെ പറയും എന്താണ് വെളിച്ചം കൊണ്ടാണ് കാണുന്നത്, ഇത് വെളുത്തിരിക്കുന്നു, ഇതിനെ വെളിച്ചം കൊണ്ട് കാണുന്നത്. പക്ഷെ ചുവന്ന വെളിച്ചം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് വെളുത്ത് കാണാൻ പറ്റില്ല, ചുവന്നിരിക്കും. അതുപോലെ ചിലടത്ത് വികല്പം കൊണ്ട്, ചിലടത്ത് സമുച്ചയം കൊണ്ട്, ചിലടത്ത് ഗുണവത്വം കൊണ്ട്, ചിലടത്ത് ആ ഗുണമില്ലാത്തത് കൊണ്ട്. ഇവിടെ ഇപ്പം ഇവിടുത്തെ ഈ വെളിച്ചത്തിൽ കാണും, അതുകൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു. മറ്റൊരു വെളിച്ചത്തിൽ ഈ വെളിച്ചത്തിൻ്റെ ഗുണമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ വേറെ തരത്തിൽ അനുഭവപ്പെടും. അപ്പോൾ പൊതുവെ നമ്മൾ ഇന്ന കാര്യത്തിന് ഇന്ന നിമിത്തം എന്ന് പറഞ്ഞാലും ഇവിടെ കേവലം നിറത്തെ പ്രത്യക്ഷമാക്കുന്നിടത്ത് തന്നെ നമുക്കറിയാം അവിടെ പലതരത്തിലുള്ള നിമിത്തങ്ങൾക്കനുസരിച്ച് നമ്മുടെ അനുഭവം വേറെ വേറെ ആകും. അതുകൊണ്ട് ഇതൊന്നും സാമാന്യ നിയമം പറയാൻ പറ്റത്തില്ല, ഇന്നത് ഇന്നത് തന്നെ വേണം എന്ന് പറയാൻ കഴിയത്തില്ല. ഏവ ആത്മീകത്വ വിജ്ഞാനവി ക്വചിത് ജന്മാന്തരഗതികളും കർമ്മനിമിത്തം ഭവതി യഥാ പ്രജാപതേഹി. അതുകൊണ്ട് ഈ ആത്മജ്ഞാനത്തെ സംബന്ധിച്ചും ചിലരെ സംബന്ധിച്ച് പൂർവ്വജന്മത്തിലെ കർമ്മങ്ങൾ ഉപാസനകൾ നിമിത്തമായി തീരുന്നു. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് ശ്രവണമനനാദി സാധനകൾ. ആ ശ്രവണമനനാദി സാധനകൾ പൂർവ്വജന്മത്തിലെ സാധനകൾ നിമിത്തമായി തീരുന്നു. യഥാ പ്രജാപതി തപോ നിമിത്തം. ഇവിടെ തപസ്സെന്ന് പറഞ്ഞാൽ മനനം. ചിലടത്ത് പൂർവ്വജന്മത്തിലെ മനനമായിരിക്കും നിമിത്തമാകുന്നു, ചിലർക്ക് ഈ ജന്മത്തിലെ മനനമായിരിക്കും. തപസ ബ്രഹ്മ ജിജ്ഞാസസ്വ പറയുന്നു, മനനത്തിലൂടെ അതിനറിയണം. ഇത് ശ്രദ്ധേഹേ തപസ്സെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് തപസ്സെന്ന് വെച്ചാൽ ചാന്ദ്രായണാദി തപസ്സൊന്നുമല്ല, മനനമാണ് നമ്മളെ പറഞ്ഞു. ക്വചിത് ആചാര്യവാൻ പുരുഷോ വീത, ചിലടത്ത് ആചാര്യന്റെ സഹായം വേണം, ചിലടത്ത് അത് വേണ്ട. ശ്രദ്ധാവാൻ ലഭ്യജ്ഞാനം, ചിലടത്ത് ശ്രദ്ധയുണ്ട്, ചിലടത്ത് കാണുന്നില്ല. തദ്വിധി പ്രണിപാതേന, ചിലടത്ത് ഗുരുപ്രാപ്തി, ചിലടത്ത് അത് കാണുന്നില്ല. ആചാര്യ ദേവ, ചിലടത്ത് ദ്രഷ്ടവ്യ ശ്രോതവ്യ ശ്രവണ മനനങ്ങൾ, ചിലടത്ത് അത് കാണുന്നില്ല. ഇത് ശ്രുതി സ്മൃതിഭ ഏകാന്ത ജ്ഞാന ലാഭ നിമിത്തത്വം ശ്രദ്ധാപ്രഭൃതീനാം അധർമാദി നിമിത്ത വിയോഗഹേതുത്വം. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് മനസ്സിലാക്കാം, ഈ ജന്മത്തിലായാലും ശരി പൂർവ്വജന്മത്തിലായാലും ശരി ജ്ഞാനലാഭത്തിന് ഇതെല്ലാം നിമിത്തമാണ്. അതിന് പൂർവ്വജന്മത്തിലായിരിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിലായിരിക്കും ശ്രദ്ധാപ്രഭൃതീനാം അധർമാദി നിമിത്ത വിയോഗ. എന്തുകൊണ്ട് ഈ പറയുന്ന ശ്രദ്ധ പ്രതിപാദം ആചാര്യൻ ശ്രവണമനനാദികൾ ഇതെല്ലാം ഓരോ തരത്തിൽ ആ സാധുവിന്റെ നിലയ്ക്കനുസരിച്ച് അധർമാദി നിമിത്തങ്ങളെ ഇല്ലാതാക്കുന്നു. അപ്പോൾ വളരെ കൂടുതൽ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സോപ്പൊക്കെ ഇട്ട് ശരിയായിട്ട് തേച്ച് കഴുകി കളയേണ്ടി വരും. അഴുക്ക് കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ അധികം യത്നം ആവശ്യമില്ല. അതുപോലെ അധർമാദി നിമിത്ത ആ നിമിത്തത്തിൻ്റെ ദാർഢ്യമനുസരിച്ച് ചിലടത്ത് ഉപാസനകൾ തന്നെ വേണ്ടി വരും, ചിലടത്ത് അത് വേണ്ടി വരുന്നില്ല. ചിലടത്ത് ശ്രവണാദികൾ കൊണ്ട് തന്നെ അത് പാപകം നശിക്കും, ചിലടത്ത് അതുകൊണ്ട് പ്രയോജനം കാണുന്നില്ല. സാറിന് എപ്പോഴും ചോദിക്കുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് തത്വജ്ഞാനത്തെ ഗ്രഹിച്ചിട്ടും അതിന് സ്ഥിരത വരുന്നില്ല? തത്വജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ടും അതിന് നിഷ്ഠിത കൊണ്ടുണ്ടാകുന്നില്ല, എന്തുകൊണ്ടത് വിസ്മൃതമാകുന്നു, എന്തുകൊണ്ടത് ഫലത്തെ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് വീണ്ടും താൻ അജ്ഞനായി മാറുന്നു? ഒറ്റ സമാധാനമുള്ളൂ, എന്താണോ ഈ പ്രതിബന്ധങ്ങൾ തത്വജ്ഞാനത്തെ പൂർണ്ണമായി ഗ്രഹിക്കുന്നതിനുള്ള പ്രതിബന്ധങ്ങൾ മാറി, പ്രതിബന്ധത്തോട് കൂടി ഗ്രഹിച്ചപ്പോൾ അത് പൂർണ്ണമാകുന്നില്ല. എന്തുകൊണ്ട് പ്രതിബന്ധം മാറിയില്ല? അതിനുള്ള സാധനങ്ങൾ അനുഷ്ഠിച്ചില്ല, മറ്റു സാധനങ്ങൾ. അപ്പോൾ എല്ലാ സാധനങ്ങളും അദ്വൈതത്തിൽ ആവശ്യമാണെന്നാണ് പറയുന്നത്. എല്ലാ ഒന്നിനെയും ഇവിടെ അദ്വൈതത്തിൽ നിഷേധിക്കുന്നില്ല. ഭക്തിയായാലും കർമ്മമായാലും യോഗമായാലും ഏത് കാര്യമായാലും ശരി, ഏത് എന്ത് ഫലത്തിന് ഉപകരിക്കുമോ അതെല്ലാം. ചിലർ ചോദിക്കുന്ന ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇനി എപ്പോഴാണ് ഇനി ശ്രവണമനനങ്ങൾക്ക് സമയം കിട്ടുന്നത്? ഇപ്പോൾ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഇനി തത്വജ്ഞാനത്തിന് ശ്രവണമനനാദികൾക്ക് സമയം എപ്പോൾ കിട്ടും? അത് വ്യക്തിയുടെ യോഗ്യത അനുസരിച്ച് ബഹുനാം ജന്മനാം അന്തേ ജ്ഞാനവാമാം പ്രബദ്ധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് അത്രയും പ്രാരബ്ധം ദൃഢമാണെങ്കിൽ ഈ ജന്മത്തിൽ അത് കഴിഞ്ഞെന്ന് വരില്ല. അതിനിപ്പോൾ ആരോട് പറയാനാണ്? ആ വ്യക്തിയിലിരിക്കുന്ന ദോഷബാഹുല്യം കൊണ്ട് അത് സംഭവിച്ചില്ലെങ്കിൽ വേറെ നിവർത്തിയൊന്നുമില്ല, അതിന് പരിഹാരം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ബഹുനാം ജന്മനാം എന്ന് പറഞ്ഞതുപോലെ വരും. അല്ലെങ്കിൽ മറിച്ച് ഇത് വരും, പ്രതിബന്ധക്ഷയെ പാപാദി പ്രതിബന്ധക്ഷയെ പാപാദി പ്രതിബന്ധങ്ങൾ ക്ഷയിച്ചു കഴിഞ്ഞാൽ പലതരത്തിലും പ്രതിബന്ധം വരും. പാപം സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യം, അത് തന്നെ ഒരു പാപം കൊണ്ടുവരുന്ന പ്രതിബന്ധമാണ്. മറ്റൊരു കാര്യത്തിലും അവർ ശ്രവണാദി സാധനങ്ങളിലോ മറ്റു സാധനങ്ങളിലോ വരുന്നില്ല, അതൊരു പ്രതിബന്ധമാണ്. അത് ക്ഷയിക്കണം, അതിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പരിഹാരത്തിലൂടെ അത് ക്ഷയിക്കണം. ഇങ്ങനെ പലതരത്തിലും പ്രതിബന്ധങ്ങൾ വരാം. ഒരാളെ സാധന നിഷ്ഠനാകുന്നതിനുള്ള ആ പ്രതിബന്ധങ്ങൾ അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ക്ഷയിച്ച് തത്വജ്ഞാനത്തിന് യോഗ്യതയാകുമ്പോൾ പിന്നീട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ തത്വജ്ഞാനം നശിപ്പിക്കുന്നതാണ് ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്വരുതേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആത്മ മനസ്സോർ ഭൂതാർത്ഥ ജ്ഞാന നിമിത്ത സ്വാഭാവ്യ പറയുന്നു. ആത്മ മനസ്സോഹോ എന്ന് പറയുന്നു. ഇവിടെ പറയുന്നു ഈ ആത്മാവും മനസ്സും താതാത്മ്യത്തിയിരിക്കുകയാണ്. ആത്മാവും മനസ്സും കൂടെ താതാത്മ്യത്തിയിരിക്കുകയാണ്, രണ്ടും കൂടി ചേർന്നിരിക്കുകയാണ്. ജ്ഞാനം പ്രകാശിക്കുന്ന മനസ്സിലൂടെ മനസ്സ് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കും. അപ്പൊ ഇത് ആത്മാവ് ഇത് മനസ്സ് നമുക്ക് വേർതിരിക്കാൻ വയ്യ എന്ന അധ്യാസം താതാത്മ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ആ മനസ്സ് അല്ലെങ്കിൽ ആ ജ്ഞാനം ഭൂതാർത്ഥ ജ്ഞാന നിമിത്ത സ്വഭാവ്യ, അത് വസ്തുസ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു സർവത്ര. അല്ലേ, ഈ മനസ്സും ഈ ആത്മാവും കലർന്നിട്ടില്ല ഈ പുസ്തകത്തിനെ കുറിച്ച് അറിയുന്നത്? ചൈതന്യമില്ലാത്ത മനസ്സുകൊണ്ട് അറിയാൻ പറ്റൂ? പഞ്ചഭൂതാത്മകമായിരിക്കുന്ന മനസ്സ് ചൈതന്യമില്ലാതെ അങ്ങനറിയാൻ കഴിയുമോ? ഒരിക്കലും കഴിയും. കേവലം നിർഗുണമായിരിക്കുന്ന ആ മനസ്സിന് ഈ വിഷയജ്ഞാനത്തെ ഉണ്ടാക്കി തരാൻ, ആത്മാവിന് ഈ വിഷയജ്ഞാനത്തെ ഉണ്ടാക്കി തരാൻ കഴിയും. ഇത് കൂടിച്ചേർന്നിട്ടാണ് ഈ തത്വജ്ഞാനത്തെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഭൂതാർത്ഥ ജ്ഞാന നിമിത്ത അതിൻ്റെ സ്വഭാവമാണ്. അതിങ്ങനെ കൂടിക്കലർന്നിരിക്കുന്നത് തന്നെ ഈ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറയും. എന്തുകൊണ്ട് ഈ ജന്മമുണ്ടായി, എന്തുകൊണ്ട് ഈ പ്രാരബ്ധമുണ്ടായി, എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായി പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് സംസാരം പ്രതീതമാകുന്നു, ലോകം എന്തുകൊണ്ട് സൃഷ്ടമായി, എല്ലാത്തിനും ഒരു സമാധാനം പറയും. എന്താണ് ഇത്? സ്വസ്വരൂപ പ്രാപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സർവസ്വസ്വരൂപ പ്രാപ്തിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ഈ ആത്മമിശ്രിതമായിരിക്കുന്ന മനസ്സ്, ജ്ഞാനമിശ്രിതമായിരിക്കുന്ന ഈ മനസ്സിൻ്റെ സ്വഭാവം തന്നെ എന്താണോ ഈ തത്വത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് അത് വെളിപ്പെടേണ്ടതായ പാതയിലൂടെ ഗുരു സഞ്ചരിക്കണമെന്നുള്ളതേ ഉള്ളൂ. തസ്മാത് അഹേതുത്വം നഞ്ഞാത് ജ്ഞാനസ്യ ശ്രദ്ധ പ്രണിപാതാദീന. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ധരിച്ചു കളയരുത് ശ്രദ്ധ. അറിയുള്ള ശാസ്ത്രത്തിൽ ഗുരുവാക്യത്തിലെ ശ്രദ്ധ പ്രണിപാദം ഗുരുപ്രാപ്തി, പിന്നീട് മുമ്പ് പറഞ്ഞ തപസ് മനനം കർമ്മ ശ്രവണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതൊന്നും ഓരോരുത്തരും തത്വജ്ഞാനത്തിന് കാരണമല്ല എന്ന് ധരിച്ചു കളയരുത്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ അത് പല സന്ദർഭത്തിൽ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കുറച്ചുകൂടി അതിനെ വിശദമായി മറ്റൊരു തരത്തിൽ ഭാഷകാരൻ പറയുന്നു. അത് കാരണമാണ്, ഒന്നിനെയും നമുക്ക് നിഷേധിക്കാൻ, തത്വജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. ഈ കാര്യം അറിയാതെയാണ് ആൾക്കാർ ഉപാസനകളെ നിഷേധിക്കുന്നത്, ക്ഷേത്രവിശ്വാസത്തെ നിഷേധിക്കുന്നത്, ദേവതകളെ നിഷേധിക്കുന്നത്, കർമ്മത്തെ നിഷേധിക്കുന്നത്. ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയുന്നു ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നത് അഹേതുത്വം ന ജാതു ജ്ഞാനസ്യ. ജ്ഞാനത്തിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരിക്കലും അഹേതുവല്ല, കാരണമല്ലാതാകുന്നില്ല, വളച്ച് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കാരണമാണ് എന്ത് എന്ന് പറഞ്ഞ് ശ്രദ്ധ പ്രണിപാതാദി സർവതും. തത്വജ്ഞാനത്തിന് പ്രതിബന്ധമായിരിക്കുന്ന സർവത്തിനെയും മാറ്റുന്നതിന് ഈ പറയുന്നതെല്ലാം ആവശ്യമാണ്. പക്ഷെ തത്വജ്ഞാനത്തിന് ശേഷം ഭയ അരത്യാദികൾ അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു അത് പരാവരുദ്ധമാണെന്ന് എടുത്ത്. അതുകൊണ്ടാണ് പ്രജാപതിയിലും അത് കണ്ടത്. പ്രജാപതിയും തത്വജ്ഞാനി തന്നെയാണ് നമ്മളെ പറഞ്ഞു വരുന്നത്.
1: ഓം നമഃ ശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്. 24/7 spiritual channels from shaivam.org. Om Namah Shivaya.

ശ്രമഭൃതേ വിഷ്ണവേ ക്രിയേന കലാതിപഞ്ചൃഹാതി പഞ്ചാഹാരാജ്ഞയജ്ഞമേവാവരുന്ധേ ബ്രഹ്മവാദിനാമന്ധിഗസ്മാ സത്യാഗ്രായ ക്രിയ ഉഭയത ആദിത്യ ക്രിയതയ ദേവ

ഭഗവാനപ്പുറോകാശോ ഭവതി തസ്മാനാ ഭഗവാനപ്പുറോകാശോ ഭവതി ക്ഷേത്രയസ്മിക ബാലാ ചെറുതാ സ്വേ സംവിധാ ചേ ജഗേ വൈദ്യ ശരീരം ഭഗവാന